നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 24, 2026 ജൂൺ 7, ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 29 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CBSE 12th class മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തലക്കുളത്തൂർ സ്വദേശിയായ 4-വയസ്സുകാരിയാണ് മരിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 goals പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: News Rainbow.
3: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ക്ഷമാപണം മേന്മയേറിയ ഒരു സുഗന്ധദ്രവ്യമാണ്. ഏറ്റവും മോശമായ നിമിഷത്തെ പോലും മനോഹരമായ ഒരു സമ്മാനമാക്കി മാറ്റാൻ കഴിവുള്ള മായാജാലം. അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി മാപ്പ് ചോദിക്കുക എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ അതിലും നല്ലത് മാപ്പ് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയല്ലേ? അതെ. ഓക്കെ, നമുക്കിപ്പോൾ ഏതായാലും കുറേ പാട്ടുകളും കേട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. 7 മണിവരെ കൂട്ടായിട്ട് ഞാനുണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്ട്, ഒപ്പം നമ്മുടെ ബെഡ് കോഫിയും. എല്ലാവർക്കും വാം വെൽക്കം. ഓക്കെ, ക്ഷമ ചോദിക്കുന്നതിനെ പറ്റി 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. ബന്ധങ്ങൾ ആരോഗ്യകരമായി ശാശ്വതമായി നിലനിർത്തുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണിത്. വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള സിൻസിയറായ ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കൽ. ഈ മാപ്പ് പറയുന്നതിനൊപ്പേ ചെയ്തു പോയതിന് ഒഴികഴിവ് പറയുകയോ അത് ന്യായീകരിക്കുകയോ ചെയ്യാൻ പോയാൽ പറഞ്ഞ മാപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും കേട്ടോ. അത് മറക്കരുത്. പകരം ആ തെറ്റിന് പരിഹാരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. സ്വന്തം തെറ്റ് അംഗീകരിക്കുമ്പോഴേ ആ തെറ്റിനെ ഒരു ശരിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കണം, നോക്കിയിട്ടില്ലെങ്കിൽ. അത്രയേ ഉള്ളൂ ക്ഷമയെ പറ്റി പറയാനിപ്പോൾ. ഇനി പാട്ടിലേക്ക് പോകാം നമുക്ക്. ഒപ്പമുള്ളത് ബെഡ് കോഫിയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റെയിൻബോ FM 107.5 മ്യൂസിക്കലി യോഴ്സ്. 107.5 FM Rainbow.

0: എടാ നീ കൈ എഴുകുന്നില്ലേ?
1: ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിലുൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: ഹാപ്പിനെസ് ഇസ് എ ബട്ടർഫ്ലൈ വിച്ച് വെൻ പെർസ്യൂഡ് ഇസ് ഓൾവേസ് ജസ്റ്റ് ബിയോണ്ട് യുവർ ഗ്രാസ്പ് ബട്ട് വിച്ച് ഇഫ് യു വിൽ സിറ്റ് ഡൗൺ ക്വയറ്റ്ലി മേ അലൈറ്റ് അപ്പോൺ യു. സന്തോഷം ഒരു ചിത്രശലഭമാണ്. അതിനെ നിങ്ങൾ പിന്തുടരാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പരിധിയിൽ അത് ഒരിക്കലും വന്നിരിക്കില്ല. എന്നാൽ ശാന്തമായി ബഹളങ്ങളേതും ഇല്ലാതെ നിങ്ങൾ ഒരിടത്തിരുന്നാൽ ആ ചിത്രശലഭം നിങ്ങളിലേക്ക് ഇറങ്ങി വന്നേക്കാം. യെസ്, സന്തോഷം എന്നത് തേടി നടന്ന് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല എന്ന് നമുക്ക് പറഞ്ഞു തന്നത് നഥാനിയൽ ഹാത്തോൺ ആണ്, പ്രമുഖനായ പാശ്ചാത്യ നോവലിസ്റ്റ്, ഡാർക്ക് റൊമാൻറ്റിക് നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ചരിത്രവും ധാർമ്മികതയും മൂല്യബോധവും അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പ്രധാന വിഷയങ്ങളാണ്. ട്വൈസ് ടോൾഡ് ടെയിൽസ്, ദ സ്കാർലറ്റ് ലെറ്റർ, ദ ഹൗസ് ഓഫ് ദി സെവൻ ഗേബിൾസ്, ദ മാർബിൾ ഫൺ, എ വണ്ടർ ബുക്ക് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്, ടാംഗിൾ വുഡ് ടെയിൽസ്, യങ് ഗുഡ്മാൻ ബ്രൗൺ, ദി ആംബിഷ്യസ് ഗസ്റ്റ്, എർത്ത്സ് ഹോളോകോസ്റ്റ്, ഫെതർ ടോപ്പ് തുടങ്ങിയവ ഏതാനും പ്രശസ്ത കൃതികൾ. ബെഡ് കോഫി വിത്ത് യു ടിൽ 7 o'clock.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: മോഹങ്ങൾ കുറുകും മർമരം.
1: You are listening to 107.5 Rainbow FM Kochi. Musically yours.
2: വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സംസാരം ദാ ഇങ്ങനെ. നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ ഒരു നിർദ്ദേശം ഒരാൾ തള്ളിക്കളഞ്ഞെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അപ്പം മനസ്സിൽ തോന്നുന്നത്? ഓഹോ, ഞാൻ പറഞ്ഞതിന് ഒരു വിലയില്ല അല്ലേ. ഇയാൾക്ക് നല്ലത് തിരിച്ചറിയാൻ കഴിവില്ല, എന്നെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആവാം ആ തോന്നലുകൾ അല്ലേ. പക്ഷേ ഈ ചിത്രത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. എന്തുകൊണ്ട് അയാൾ ആ അഭിപ്രായം തിരസ്കരിച്ചു എന്ന് ക്ഷമയോടെ ഒന്ന് ആലോചിച്ചു നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ധാരാളം സൂചനകൾ കിട്ടും. നമ്മുടെ നിർദ്ദേശത്തിലെ പോരായ്മകളും അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും അങ്ങനെയുള്ള പല സംഗതികളും തിരിച്ചറിയാൻ സാധിക്കും. നമ്മളാരും പരിപൂർണരൊന്നുമല്ലോ. നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിക്കാമല്ലോ, പോരായ്മകൾ ഉണ്ടാകാമല്ലോ. ആ ഒരു വശം കൂടി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. കുറ്റങ്ങളെല്ലാം മറുവശത്താണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ പരാജയം തുടങ്ങും. ഈ ക്ഷമയുണ്ടല്ലോ, ഈ വിശകലനം കാണിക്കുന്നതിന്

ക്ഷമ അത് നമ്മുടെ നിർദ്ദേശത്തിലെ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിലെ കുറവുകളെ തിരിച്ചറിയാനും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് മനഃപൂർവ്വം ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം വ്യാഖ്യാനമായിരിക്കും മിക്കപ്പോഴും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ സ്വയം തിരസ്കരിക്കാത്തിടത്തോളം യഥാർത്ഥത്തിൽ എവിടെയും ആരുടെയും മുന്നിൽ ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴാണ് സ്വയം വിലയിരുത്തി തിരിച്ചറിയാൻ ഇത്തരം പല സന്ദർഭങ്ങളും അവസരമൊരുക്കുന്നത്. കഥയോ കവിതയോ തിരസ്കരിക്കുന്ന പത്രാധിപരോട് മനസ്സുകൊണ്ടെങ്കിലും ദേഷ്യം തോന്നാത്ത എഴുത്തുകാർ കുറവായിരിക്കും. തൻ്റെ ഇതിനേക്കാൾ മെച്ചമായത് പത്രാധിപരുടെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി സമാധാനിക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞ മനോഭാവം, ക്ഷമയോടെ ചിന്തിക്കാനുള്ള ആ കഴിവ്, അത് ഏറെ സഹായിക്കും. ഇനി നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആരെങ്കിലും നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിനെയോ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയോ നമ്മുടെ ചെയ്തികളെയോ ഒക്കെ തള്ളിക്കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിമർശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനത്തിൽ ചിന്തിച്ചു നോക്കണം. നമ്മുടെ വശത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും അപാകതകൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടായോ എന്നുകൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കൂടാതെ അമേസൺ പറഞ്ഞതുപോലെ തിരസ്കാരത്തെ ഓർത്ത് ജീവിതം പാഴാക്കാതിരിക്കണം. തിന്മയെ നോക്കി കുരയ്ക്കുന്നതിന് പകരം നന്മയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കണം. യെസ്, തിരസ്കരണം ഒരിക്കലും ദി എൻഡ് അല്ല. അവ നമുക്ക് തുറന്നു തരുന്നത് പുതിയ പുതിയ മാർഗങ്ങളായിരിക്കും, മെച്ചപ്പെടാനുള്ള പുതിയ പുതിയ വഴികൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫി റെയിൻബോ FM 107.5.

0: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.

പോസിറ്റീവായ ഒരു ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടാക്കാൻ. വെറുതെ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് പരസ്പരം ഉണർത്താൻ കഴിയും ആ മാറ്റങ്ങൾ. പക്ഷെ അതൊന്നും ആരും തിരിച്ചറിയാറില്ല, ശ്രദ്ധിക്കാറില്ല. അതാണ് സത്യം. ഓക്കെ, നമുക്ക് ഷേ റീഡ് എന്നൊരു കുട്ടിയുടെ കഥ കേൾക്കാം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിൽ വച്ച് ഷേയുടെ അച്ഛൻ ജോൺ റീഡാണ് ഈ കഥ പറഞ്ഞത്. പുറമേ നിന്നുള്ള ശക്തികളുടെ പ്രഭാവമില്ലെങ്കിൽ പ്രകൃതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. എന്നിട്ടും എൻ്റെ മകൻ ഷേ, അവന് മറ്റു കുട്ടികളെപ്പോലെ പഠിക്കാൻ കഴിയുന്നില്ല, അവർ മനസ്സിലാക്കുന്നത് പോലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ഇതിലെവിടെയാണ് പ്രകൃതി നിയമം? ഇങ്ങനെയൊരു ചോദ്യത്തോടെയാണ് ജോൺ റീഡ് തനിക്ക് പറയാനുള്ള കഥ ആരംഭിച്ചത്. ഷേയെ പോലെ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അത് മനുഷ്യൻ്റെ ശരിക്കുമുള്ള സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു അവസരമാണെന്ന് ഞാൻ കരുതുന്നു. അതറിയാൻ കഴിയുന്നത് ആളുകൾ അവനോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിന്നാണ്. യെസ്, ഇത്രയും ജോൺ റീഡിൻ്റെ ആമുഖം. പിന്നെ ജോൺ ഈ കഥ പറഞ്ഞു. ഒരു ദിവസം മകനെയും കൊണ്ട് നടക്കാനിറങ്ങിയതായിരുന്നു അച്ഛൻ. ഒരു പാർക്കിന് സമീപത്തു കൂടി നടക്കുമ്പോൾ ഒരു സംഘം കുട്ടികൾ ബേസ്ബോൾ കളിക്കുന്നത് കണ്ടു. ഇവർ കൗതുകത്തോടെ ഷേ അത് നോക്കി നിന്നു. പിന്നെ ജോണിനോട് ചോദിച്ചു ആ കുട്ടികൾ അവനെ കൂടി കളിക്കാൻ കൂട്ടുമോ എന്ന്. ജോണിനറിയാമായിരുന്നു മിക്ക കുട്ടികളും ഷേയെ പോലൊരു പയ്യനെ ടീമിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടപ്പെടില്ല എന്ന്. എന്നാൽ അവർ ഇവനെ കൂടി കളിക്കാൻ കൂട്ടുകയാണെങ്കിൽ ഷേയ്ക്കത് വലിയ സന്തോഷമാവും. കൂടാതെ താനും അവരെ പോലെയാണ് എന്നൊരു തോന്നലും വരും അവന്. ഇങ്ങനെയായിരുന്നു ജോൺ ചിന്തിച്ചത്. പുള്ളി പതുക്കെ പാർക്കിലേക്ക് ചെന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ അടുത്തു വിളിച്ചു. എന്നിട്ട് വെറുതെ ചോദിച്ചു നോക്കി ഷേയെ കൂടി കളിപ്പിക്കാമോ എന്ന്. ഇവനെ നോക്കിയിട്ട് ആദ്യം ആ പയ്യനൊന്നും മിണ്ടിയില്ല. പിന്നെ ഒരു കൂട്ടുകാരനോട് പോയി എന്തോ ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു ഈ കളി തങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണിപ്പോൾ, അടുത്ത ഇന്നിങ്സിൽ കളിപ്പിക്കാമെന്ന്. വിവരമറിഞ്ഞ ഷേ വലിയ സന്തോഷത്തോടെ ടീം ബെഞ്ചിൽ പോയിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാണ് ജോൺ അത് നോക്കി നിന്നത്. അടുത്ത ഇന്നിങ്സിൽ ഷേ കളിക്കാനിറങ്ങി. ഗ്ലൗസ് ഒക്കെ ഇട്ട് ഫീൽഡിൽ നിന്നപ്പോൾ തന്നെ അവന് വലിയ സന്തോഷമായി. ഒടുവിൽ മാച്ച് അതിൻ്റെ ക്ലൈമാക്സിലെത്തി. ആ ഒരു സമയത്ത് ഷേയ്ക്ക് ബാറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. പക്ഷേ ജോണിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടികൾ ഷേയുടെ കയ്യിൽ ബാറ്റ് കൊടുത്തു. ബേസ്ബോൾ ബാറ്റ് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പോലും അറിയില്ലായിരുന്നു അവന്. ഷേയ്ക്ക് ഈ കുട്ടികൾ ബാറ്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ എതിർ ടീമിലെ പിച്ചർക്ക് കാര്യം മനസ്സിലായി. ബേസ്ബോളിൽ ബോൾ എറിയുന്ന ആളാണ് കേട്ടോ പിച്ചർ. ഓക്കെ, ആ ആള് പിച്ചർ വളരെ പതുക്കെ ബോൾ എറിഞ്ഞു കൊടുത്തു. കണ്ണടച്ചു പിടിച്ച് ഷേ ബാറ്റ് വീശി, പക്ഷെ ബോളിൽ കൊണ്ടില്ല. വീണ്ടും ഒരിക്കൽ കൂടി അയാൾ പതുക്കെ ബോൾ ഇട്ട് കൊടുത്തു പിച്ചർ. ഇത്തവണ എങ്ങനെയോ കൊണ്ടു ബാറ്റിൽ. റൺ എടുക്കാൻ ഓടിയ ഷേയെ ഔട്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു ഇതർ ടീമിന്. പക്ഷേ അവരാരും അത് ചെയ്തില്ല. പകരം എല്ലാവരും കൂടി അവനെ ഓടാൻ പ്രോത്സാഹിപ്പിച്ചു. ഇത്ര ദൂരം ഒരിക്കലും ഓടിയിട്ടില്ല ഷേ. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഷേ ഷേ ഷേ എന്ന് വിളിച്ച് കൈയടിച്ച് അവനെ ഓടിച്ച് എത്തിപ്പിച്ചു. ലോകം കീഴടക്കിയ പോലെയായിരുന്നു അവൻ്റെ മുഖം എന്ന് ജോൺ ഓർമ്മിച്ചു സംസാരത്തിൽ. ഇത്രയെല്ലാം പറഞ്ഞപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ജോണിൻ്റെ. ആ ദിവസം രണ്ട് ടീമിലെയും കുട്ടികൾ ചേർന്ന് മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ മാതൃക ലോകത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇങ്ങനെ പറഞ്ഞാണ് ജോൺ ആ സംസാരം നിർത്തിയത്. വീട്ടിലെത്തിയപ്പോൾ വിവരമറിഞ്ഞ ഷേയുടെ അമ്മ സന്തോഷം കൊണ്ട് നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി എന്നും ജോൺ കൂട്ടിച്ചേർത്തിരുന്നു. ഏറെ ദുഃഖകരമായ ഒരു വസ്തുത, ഈ പ്രോഗ്രാമിന്, ഈ ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഷേ എല്ലാവരെയും വിട്ടുപോയിരുന്നു എന്നതാണ്. അച്ഛനെയും അമ്മയെയും ഹാപ്പിയാക്കിയ സന്തോഷത്തോടെ, ഒരു ഹീറോ ആയ സന്തോഷത്തോടെ. ഫ്രണ്ട്സ്, പറഞ്ഞു വന്നത് ഇതാണ്. ആ കുട്ടികൾ ഷേയോട് കാണിച്ച പോലുള്ള പല സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടാകും, എന്നും ഉണ്ടാകും.

0: അതിനു നേരെ കണ്ണടച്ച് നമ്മുടെ മനുഷ്യത്വവും സ്നേഹവും മരിക്കാൻ ഇടവരാതിരിക്കട്ടെ. അവയെ തിരിച്ചറിയുന്നതും അവയോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നതും തന്നെയാണ് നമ്മളെ നല്ല മനുഷ്യർ എന്ന വിശേഷണത്തിന് അർഹരാക്കുന്ന പ്രമുഖ കാരണങ്ങളിലൊന്ന്. ഓക്കെ, ഓരോ സമൂഹവും വിലയിരുത്തപ്പെടുന്നത് ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ അവർ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്ന ചിന്താശകലം കൂടി ഓർത്തുകൊണ്ട് ബെറ്റ് കോഫി നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നാളെ എത്താം ഞാൻ, സുരേഷ് കാഞ്ഞിരക്കാട്ട്. എല്ലാവർക്കും സമാധാനം നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ. ബൈ ഫോർ നൗ.
1: 107.5 FM റെയിൻബോ.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: are listening to Rainbow FM Kochi 107.5. Musically yours.
1: സമയം 7 മണി കഴിഞ്ഞ് 1:21 ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ. ഈ അറിയിപ്പുകൾക്ക് ശേഷം ശ്രോതാക്കൾ ഏവരും കാത്തിരിക്കുന്ന സ്വാഗതം കൊച്ചിയാണ്. 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം, 10 മണിക്ക് വാട്സാപ്പ്, 11 മണിക്ക് കേൾക്കാം മൊമെന്റ്സ് വിത്ത് റെയിൻബോ. 12 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 2:15 മുതൽ 3 മണി വരെ കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണി മുതൽ 5 മണി വരെ വിവിധ ഭാരതി പ്രോഗ്രാംസ് മുംബൈ റിലേ. അഞ്ചു മണിക്ക് കേൾക്കാം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8 മണിക്ക് ഗീത് ബഹാർ, 9 മണിക്ക് കേൾക്കാം മൈൻസ്പ, 10 മണിക്ക് ഒരു പുതിയ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് റെയിൻബോ അരികെ. ഫോണിൻ പ്രോഗ്രാമാണ്, ശ്രോതാക്കൾക്ക് റെയിൻബോയിലേക്ക് വിളിച്ച് ആർജേസുമായി സംസാരിക്കാവുന്നതാണ്. 11 മണിക്ക് ന്യൂസ് ഇൻ ഇംഗ്ലീഷ് ഡൽഹി റിലേ, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്വാഗതം. കൊച്ചിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതിയാണ് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂർ സ്വദേശി എൻ എ രാജീവ് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് അക്കങ്ങൾ വരുന്ന, അതായത് നമ്പറുകൾ വരുന്ന പാട്ടുകളാണ് ഇന്നത്തെ റെയിൻബോ ശ്രോതാവ് എൻ എ രാജീവ് നമുക്കായി തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കൾക്കൊരു ടാസ്ക് ഉണ്ട്. ഏതൊക്കെ പാട്ടുകളായിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്കും ഗസ് ചെയ്യാവുന്നതാണ്. ഗസ് ചെയ്തിട്ട് അത് ആ പാട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യ ഗാനം കേൾക്കാം. ഒരു മുഖം മാത്രം കണ്ണിൽ, ചിത്രം ഏതോ ഒരു സ്വപ്നം. 1978 ഈ ചിത്രം റിലീസായത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൗധരി, ഗായകൻ യേശുദാസ്.

അങ്ങനെ ഒന്നാമത്തെ പാട്ട് നമ്മൾ കേട്ടു അല്ലേ. ഇനി രണ്ടാമത്തെ പാട്ട് ഏതായിരിക്കും എന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിച്ചു. രണ്ടാമത്തെ പാട്ടുകൾ നമുക്ക് നമ്മുടെ ശ്രോതാവ് എഴുതി തന്നിരിക്കുന്നത് രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടിയാണ്. പക്ഷെ അത് ഈ കഴിഞ്ഞ ദിവസം പോയിരുന്നു, അതുകൊണ്ട് നമ്മൾ മറ്റൊരു പാട്ട് പ്ലേ ചെയ്യുകയാണ്. അതായത് 1973 റിലീസായ ചുഴി എന്ന ചിത്രത്തിന് വേണ്ടി മെഹബൂബ് പാടിയ ഗാനമാണ്. പി എ കാസിമിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് MS ബാബുരാജ്. കണ്ണ് രണ്ട് കണ്ണ്.

അങ്ങനെ ഒന്നും രണ്ടും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് കമൻറ്റുകളായിട്ട് ഒരുപാട് പാട്ടുകളുടെ സജഷൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൂന്നാണ്. അപ്പോൾ മൂന്ന് എന്നുള്ള പാട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജുകളായിട്ട് വന്നിട്ടുണ്ട് അത് ഏത് പാട്ടാണെന്നുള്ളത്. ശരിയാണ്, എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാട്ട് കേൾക്കാൻ പോവുകയാണ്, ഒന്നാനാം പൂമരത്തിൽ. ഇതാണ് പാട്ട്, പാട്ട് കേട്ടോളൂ.

1971 റിലീസായ മൂന്ന് പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് പുകഴേന്തി. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പാട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാലാമത്തെ പാട്ടിലേക്ക് കടക്കുകയാണ് കേട്ടോ. പാട്ട് കേട്ടോളൂ.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആയിരത്തി 1971 റിലീസായ സിന്ദൂര ചെപ്പ് എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫലി കേച്ചേരി വരികൾ എഴുതി ദേവരാജൻ ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അപ്പോൾ നമ്മുടെ നമ്പർ 4 ആയിരുന്നു കേട്ടോ. 4 അന്വേഷിച്ചാരെങ്കിലും പോയോ?

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
1: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യനടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ണൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൌൺഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ചു.

0: അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീംകുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI-ഉം നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം ചൂടിയത്. 2026 പുരുഷ Under-18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3-ാം തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ് ബർഗ ഇന്റർനാഷണൽ

ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം.

0: കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സ്വാഗതം. കൊച്ചി കൊടുങ്ങല്ലൂർ സ്വദേശി എൻ എ രാജീവ് സെലക്ട് ചെയ്ത അക്കങ്ങൾ വരുന്ന പാട്ടുകളാണ് നമ്മൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾക്ക് മുൻപ് ശ്രോതാക്കൾ കേട്ട ഗാനം 1974 റിലീസായ പൂന്തേനരുവി എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമായിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം കെ അർജുനൻ. അടുത്തത് നമ്മൾ 5 എന്ന അക്കത്തിലേക്കാണ് പോകുന്നത്. പാട്ട് കേൾക്കാം.

കോട്ട കണ്ണിട്ട് ഒളിച്ചു കളിക്കണ പൂമന കുയിലാളെ. ആ ഒട്ടക്കണ്ണിട്ട് ഒളി

1964 റിലീസായ കറുത്ത കൈ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കമ്പുകര പുരുഷോത്തമനും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന തിരുനയനർ കുറിച്ചി മാധവൻ നായർ, സംഗീതം MS ബാബുരാജ്. നമുക്കിനി വേണ്ട സംഖ്യ 6 ആണ്. പക്ഷേ 6 എന്നുള്ള അക്കത്തിൽ നമുക്ക് പാട്ടൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത ഗാനം കേൾക്കാം.

അപ്പോൾ ആറാമത്തെ നമ്പർ മിസ്സാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ആറ് എന്ന നമ്പറിൽ തുടങ്ങുന്നതോ അതോ ഇടയ്ക്ക് വരുന്നതോ ആയ ഗാനങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പാട്ടിൽ ഏഴെവിടെയാണെന്ന് അന്വേഷിക്കേണ്ട, ഏഴുണ്ട്. കാമദേവൻ ഏഴ് വർണ്ണ തേരിലെത്തിടും, കർണികാരപ്പൂവുകളാൽ പൂവമ്പു കെട്ടും. 1976 റിലീസായ നീലസാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന പാപ്പനംകൂട് ലക്ഷ്മണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി. അങ്ങനെ ഏഴിൽ നിന്ന് ഇനി ഏഴരയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും, ഏറ്റുമാനൂരപ്പ. 1972 റിലീസായ അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ഇന്നത്തെ ഈ മനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന കൊടുങ്ങല്ലൂർ സ്വദേശി രാജീവ് നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം കൊച്ചിയിലേക്ക്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് കേട്ടോ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, പാട്ടുകളൊക്കെ പ്രക്ഷേപണം ചെയ്തതിൽ വളരെ നന്ദി.
0: നല്ല നല്ല പാട്ടുകളാണ്. ചില അക്കങ്ങളൊക്കെ നമുക്ക് വിട്ടുപോയില്ലേ? എല്ലാം ഉൾപ്പെടുത്താനും പറ്റില്ലല്ലോ.
1: അടുത്ത ദിവസം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചില
0: ചില പാട്ടുകൾ. അതെ അതെ അതെ. എന്നാലും നമ്മള് നമ്പർ ഇതുവരെ വലിയ 6 നമുക്ക് മിസ്സായത് ഇതുവരെ. ഇനിയിപ്പോ നമുക്ക് ഇടയ്ക്ക് എന്തായിരിക്കും നമ്പറുകൾ വരിക അല്ലേ? നവമി നമ്മൾ 9 എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് നവമി മഹാനവമി പാട്ടുണ്ട്. പിന്നെ നമ്മള് 100 അങ്ങോട്ട് കടന്നു.
1: രണ്ടെണ്ണം
0: എഴുതിയിരുന്നു, 4 ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു സെലക്ഷൻ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രസമുണ്ടായിരുന്നു, ഒരു കൗതുകമുള്ളൊരു സെലക്ഷൻ ആയിരുന്നു. പറയൂ, വീട്ടിലാരൊക്കെയുണ്ട്? സാർ എന്താ ചെയ്യുന്നേ?
1: ഞാൻ റിട്ടയർഡ് ആണ്. ഇലക്ട്രിസിറ്റിയിൽ ഓവർസിയർ ആയിരുന്നു. വീട് കൊടുങ്ങല്ലൂർ ആനാപ്പുഴയാണ്.
0: ആനാപ്പുഴ,
1: ഇവിടെ ആനാപ്പുഴ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, 3 മൂത്ത മകൾക്ക് 2 പെണ്ണും ഒരാണുമാണ്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞ്, ഇളയ മകന്റെ കല്യാണം ഈ August 17 ഉറപ്പിച്ചു വെച്ചേക്കാണ്. ആരോടില്ല, അത് പുറത്താണ്.
0: ഓക്കെ, ഭാര്യയുടെ പേരെന്താണ്? ശ്രീദേവി.
1: ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നോളൂ. ഞാൻ കൊട്ടിയൂര് പോയിരുന്നു, ഇപ്പൊ വന്ന് പാട്ടിന്റെ വന്ന്
0: കേറിയതേയുള്ളൂ. അപ്പൊ സാറ് പോയില്ല?
1: ഞാൻ പോയില്ല,
0: പോയില്ല.
1: അവര് ഒരു തിരുവാതിര ടീം ഉണ്ട് ഇവിടെ.
0: ഓക്കെ ഓക്കെ.
1: എല്ലാരും കൂടിയാണ് യാത്ര പോയിരുന്നത്.
0: എല്ലാരും കൂടി പോയിട്ട് വന്നു അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ശ്രോതാക്കളും നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് കമന്റ്സ് കൂടെ നിറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരുടെ സെലക്ഷൻ പാട്ടുകളൊക്കെ അയച്ചിട്ടുണ്ട്. നമ്പറുകൾ വരുന്ന പാട്ടുകൾ നോക്കി ഇതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ. താങ്കൾ കണ്ടായിരുന്നോ ഫേസ്ബുക്ക് പേജ്? കണ്ടിരുന്നോ?
1: ഇല്ല, ഞാൻ ഫേസ്ബുക്ക് പേജ് നോക്കിയിട്ടില്ല.
0: നോക്കിയിട്ടില്ല, അത് നോക്കിക്കോളൂ. ഒരുപാട് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾ ആക്റ്റീവായിട്ട് എന്തായാലും ഇതില് ഇന്നത്തെ ഒരു ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സന്തോഷം. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുകയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു നല്ല പാട്ടുകൾ, കൗതുകമുണർത്തുന്ന പാട്ടുകൾ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു തന്ന താങ്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വിശേഷം പറയണ്ടോ? എല്ലാവർക്കും വേണ്ടി പാട്ടുകളെല്ലാം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം, കൂട്ടുകാർക്കെല്ലാവർക്കും അല്ലേ?
1: ആനാപ്പുഴ കലാസമിതി എന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ നാടകം നടത്താറുണ്ട്.
0: ഓ,
1: അപ്പൊ അതില് നാടകം ഞങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 24 ഒരു നാടകം നടത്തി.
0: ഓക്കെ.
1: കവിത ലേഖൻ പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തി. അതെല്ലാ വർഷവും നടത്താറുണ്ട്.
0: അഭിനേതാവും
1: അഭിനേതാവല്ല ഞാൻ, അതിന്റെ
0: സംഘാടനമാണ്.
1: പിന്നെ നാടകത്തിൽ പാട്ടെഴുതും.
0: പാട്ടെഴുതും? ആഹാ, കൊള്ളാലോ. പാട്ട് പാടുമോ?
1: പാട്ട് പാടൂല,
0: ഇല്ല, പാട്ടെഴുത്ത് മാത്രമേ ഉള്ളൂ അല്ലേ?
1: അതെ, ശ്രീകുമാരൻതമ്പി സാറിന്റെ ഒരു കടുത്ത ആരാധകനാണ്.
0: കടുത്ത ആരാധകനാണ്
1: സാറിന്. ഞാൻ എഴുതി കവിത കൊടുത്തിട്ട് തമ്പി സാർ എനിക്ക് അത് കൈയൊപ്പിട്ട് തന്നിട്ട്.
0: ആഹാ, അടിപൊളി.
1: തമ്പി സാറിന്റെ ആ ജീവിതം ഒരു പെൻഡിലും എന്നുള്ള വായിച്ചിട്ട്.
0: നന്നായി, നന്നായി. അപ്പൊ ഇനിയും കവിതകളൊക്കെ എഴുതി റിട്ടയർമെന്റ് ജീവിതം മനോഹരമായി മുന്നോട്ട് പോട്ടെ.
1: KCB സ്റ്റാഫ് കൂട്ടായ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടില് KCB ജീവനക്കാരെ ഏറ്റൊരു കൂട്ടായ്മ.
0: ഓക്കെ ഓക്കെ.
1: അതിലുള്ള
0: എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയും പിന്നെ കലാസമിതിയിലെ എല്ലാവർക്കും വേണ്ടിയും ഇനി വരുന്ന പാട്ടുകളെല്ലാം നമുക്ക് ഡെഡിക്കേറ്റ്
1: ചെയ്യാം.
0: ഫാമിലിക്കും, ഫാമിലിക്കും. ഓക്കെ, ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കുമായിട്ട് ഇനി വരുന്ന പാട്ടുകൾ. ഓക്കെ, അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: താങ്ക്
0: യു. അപ്പൊ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മള് കൊടുങ്ങല്ലൂർ സ്വദേശി NA രാജീവുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം തെരഞ്ഞെടുത്ത് അയച്ചു തന്ന കൗതുകമുള്ള അക്കങ്ങൾ വരുന്ന പാട്ടുകളുമായിട്ടുള്ള യാത്ര നമ്മൾ തുടരും.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: അങ്ങനെ ഒൻപതാമത്തെ പാട്ട് നമ്മൾ ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിൽ നിന്നാണ് കേട്ടത്. പി സുശീല പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ, ദേവരാജ്. 1972 ഈ ചിത്രം റിലീസായത്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. ഭക്തകുചേല എന്ന ചിത്രത്തിനു വേണ്ടി കമുകര പുരുഷോത്തമൻ പാടിയത്. ഗാനരചന തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, സംഗീതം ബ്രദർ ലക്ഷ്മൺ.

0: സാധ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: ആയിരത്തി തൊള്ളായിരത്തി 1973 റിലീസായ മരം എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി വരികളെഴുതി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

14-ൽ നിന്നും 15-ലേക്ക് എത്തിയിരിക്കുകയാണ്. 1972-ൽ റിലീസായ ആറടി മണ്ണിന്റെ ജന്മി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ. 15 ഇതളുള്ള പൗർണമി പൂവിന്റെ

അങ്ങനെ നൂറിൽ നിന്ന് നൂറല്ല അല്ലേ, പതിനഞ്ച്, പതിനഞ്ചിൽ നിന്ന് നമ്മൾ നൂറും കടന്ന് ഇരുന്നൂറിലേക്ക് പോവുകയാണ് കേട്ടോ. പാട്ടുകളില്ലാഞ്ഞിട്ടല്ല, ഉണ്ട് പാട്ട്, തൊണ്ണൂറിലൊക്കെ പാട്ടുണ്ട്. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, തൊണ്ണൂറ് കഴിഞ്ഞപ്പം പെണ്ണ് കെട്ടാൻ പോയി. പക്ഷേ നമുക്ക് സമയപരിമിതി മൂലം നമ്മൾ ഇരുന്നൂറിലേക്ക് കടന്നിരിക്കുകയാണ്. പാട്ട് കേൾക്കാം.

0: മുത്തുകൾ കണ്ടു അവയിൽ തുളുമ്പുന്ന തേൻ കൂടു കണ്ടു.
1: 1970 റിലീസായ മകനെ നിനക്കു വേണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 38 സെക്കൻഡുമായിട്ടുണ്ട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സവാരി ടൈമിലേക്ക് കടക്കുന്നതിന് മുൻപ് 2-3 വാർത്തകൾ നമുക്ക് നോക്കിയിട്ട് പോകാം. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ 2 ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 2 വരെ സമർപ്പിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അവസാന തീയതി ജൂലൈ 2. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0487-243-8139. 0487-243-8139. ആലപ്പുഴ ജില്ലയില് അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു വാർത്തയാണ്. ഇതിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗൻവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള അപേക്ഷാ ഫോം കിട്ടുന്നതാണ് കേട്ടോ. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാവുന്നതാണ്. 0477-2-25-17-28. 0477-2-25-17-28. സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റും 40 സെക്കൻഡും.
2: On the move, let's groove. Safari time is live.

നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശ്രീ സലിം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സവാരി ടൈം തുടങ്ങാം. ആദാവിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരൻ പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഈ ചിത്രത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ, ജനങ്ങൾ നെഞ്ചേറ്റിയ ചെറുതും വലുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന ശ്രീ സലിം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സവാരി ടൈം അദ്ദേഹത്തിന് സമർപ്പിക്കാം. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റും 29 സെക്കൻഡും.

നടപ്പായ അബദ്ധങ്ങൾ. പ്രണയപാതയിൽ ചന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത് പേര്?

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടില്ല.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റും 41 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാരി ടൈമിലേക്ക് വിളിക്കാവുന്നതാണ് ഇപ്പോൾ ശ്രോതാക്കൾക്ക്. 0484242814 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് ചോദിക്കാവുന്നതാണ്. മിക്കവരും തന്നെ മലയാളം പാട്ടുകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഹിന്ദി പാട്ട് കേൾക്കണമെങ്കിലോ തമിഴ് പാട്ട് കേൾക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്കിപ്പോൾ വിളിക്കാവുന്നതാണ്. 0484242814 എന്ന ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതാണ്. ഇന്ന് സവാരി ടൈമിൽ നിങ്ങളുടെ സാരഥിയായിട്ടുള്ളത് ഞാൻ അശ്വതിയാണ്.

0: സവാരി ടൈമിലെ ആദ്യ കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ആ, സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: റോസ്ലി ജോസഫ് ആണ്.
0: റോസ്ലി ജോസഫ്, നോർത്ത് പറവൂരുന്നല്ലേ?
1: നോർത്ത് പറവൂര് പെരുമ്പടന്ന.
0: ഓക്കെ ഓക്കെ. ആഹാ, ഇന്ന് എങ്ങോട്ടാണ് യാത്ര?
1: കുട്ടി പേരക്കുട്ടീനെ പള്ളിയിലേക്ക് ഇന്ന് ആദ്യമായിട്ട് കാറ്റിസം തുടങ്ങുന്ന ദിവസമാണ്.
0: ഓക്കെ ഓക്കെ.
1: പ്രവേശനോത്സവം ഒക്കെ ഉണ്ട്, അപ്പൊ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ ഇന്നാണ് അവരുടെ പ്രവേശനോത്സവം. എന്താണ് കൊച്ചുമകളുടെ പേര്?
1: അഡ്രിയൽ ജെയിൻ ജോജോ.
0: അഡ്രിയൽ
1: ജെയിൻ ജോജോ.
0: ജെയിൻ ജോജോ, അടിപൊളി പേരാണല്ലോ. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് മോള്? എന്താണ്, കേട്ടില്ല.
1: എല്ലാരും പേര് പറയുമ്പോഴേ ആൺകുട്ടിയാണെന്ന് വിചാരിക്കാറുണ്ട്.
0: മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: ഒന്നാം ക്ലാസ്സില്.
0: ഒന്നാം ക്ലാസ്സിലാ? ഓ, ഓക്കെ ഓക്കെ. അപ്പൊ കാറ്റിസം ഒന്നാം ക്ലാസ്സിൽ തന്നെ തുടങ്ങും അല്ലേ? യു കെ ജി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്നൊന്ന് പറഞ്ഞോളൂ.
1: സലിംകുമാറിന്റെ നാട്ടുകാരാണ് ഞങ്ങള്. വിഷമമുണ്ട് പാട്ട് ചോദിക്കാൻ തോന്നണില്ലെങ്കിലും പുള്ളിയുടെ ആ ഒരു പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനും
0: ആ പാട്ട് ഒരുപാട് ഇഷ്ടമാണല്ലേ?
1: ഒരുപാട് ഇഷ്ടമാണ്. പുള്ളിയുടെ ആ ഒരു ഇത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള, ഇത്ര കണ്ടാലും മതിയാവൂല ആ ഒരു പാട്ട്.
0: അതെ അതെ, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചൊരു നടനാണ്.
1: അതെ അതെ, ഭയങ്കര ഒരു
0: വിഷമമായിട്ട്
1: പാട്ട് ചോദിക്കാൻ തോന്നിയില്ല എന്നാലും.
0: എന്നാലും അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഇനിയും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ശരി.

0: സവാരി ടൈമിലെ നമ്മുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ,
0: ആ നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ആ ജിഷയാണല്ലേ? ജിഷ ജോൺസൺ തിരുമുപ്പം, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ
1: ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചിട്ടുള്ളു, രാജനോടും അങ്ങനെ ഒന്ന് രണ്ട് പേരോട് അത്ര. ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല, പക്ഷെ ഇതിന്നിപ്പോ ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സലീം കുമാറിന്റെ വിവരം അറിഞ്ഞപ്പോ ഒന്ന് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. എനിക്ക് ഇപ്പോ പള്ളിയിൽ പോവാണ് ഞങ്ങള്, മറ്റേ വാട്സാപ്പിൽ വരാനും
0: പറ്റില്ല.
1: ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോവാന്ന്.
0: ഓക്കെ ഓക്കെ. പള്ളിയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? പെരുന്നാൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഞായറാഴ്ച, ഇന്നിപ്പോ ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമല്ലോ. അപ്പൊ ഞങ്ങള് പള്ളിയിലേക്ക് പോകാനുള്ള, അപ്പൊ പെരും മഴ വന്നപ്പോ ഒന്ന് നിന്ന് ഓട്ടോയ്ക്ക് വിളിച്ച്.
0: ഓട്ടോ വിളിക്കുകയാണ്. അതെ അതെ, നല്ല മഴയാണ് അല്ലേ പുറത്ത്?
1: നല്ല പെരും മഴ. അതെ, ഒന്ന് അങ്ങോട്ട് ഇടിയും മിന്നണുണ്ട്. സിറ്റ് ഔട്ടിൽ വന്ന് നിക്കണം ഞാൻ
0: ഓട്ടോയും കാത്ത് നിക്കാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് ഏതാ വേണ്ടത്?
1: എനിക്ക് നമ്മുടെ അച്ഛൻ ഇറങ്ങാത്ത വീട് എന്ന സിനിമയിൽ ഒഴുകുകയായി പുഴ പോലെ എന്ന് പറഞ്ഞത്.
0: ഒഴുകുകയായി പുഴ പോലെ, ആ പാട്ടല്ലേ? നല്ല പാട്ടാണ്. ഞാൻ പാടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ പാടുന്നത്, അത് കാരണം ഞാൻ ഇടയ്ക്കൊന്ന് കുറയ്ക്കണതാ. പിന്നെ പാടാനുള്ള ഒരു ത്വര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആണല്ലേ? ഓ താങ്ക് യു താങ്ക് യു. ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന് രണ്ടാമത്തെ നടനുള്ള, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 2006 അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന്. മകനബു, അതിലെ പാട്ടാണ് നമ്മൾ ഇന്ന് സവാരി ടൈമിൽ ആദ്യം തന്നെ ഇട്ടത്. അതെ, അത്രയും നാള് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് നമ്മളെ ഒരു കരയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച, അത്രയും മനോഹരമായിട്ടുള്ള, ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു.

0: മാദാമിന്റെ മകനെ ബു അത് ഈ കഴിഞ്ഞ റംസാൻ
1: ഉണ്ടായിരുന്നു അല്ലേ?
0: അന്ന് നമ്മുടെ സെല്ലുലോയിഡിലുണ്ടായിരുന്നു.
1: സെല്ലുലോയിഡ്
0: ഞാൻ എടുത്തേച്ചത്. അപ്പൊ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലായിരുന്നു.
1: അപ്പൊ
0: അത് കേട്ടപ്പോ ഞാൻ ശരിക്കും സങ്കടം വന്നു.
1: അത് ശരിയാണ്,
0: ഇത്രയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ.
1: അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അദ്ദേഹത്തിന് ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിപ്പിക്കാനും കൂടി കഴിയുന്ന തെളിയിച്ച സിനിമകളാണ് അതൊക്കെ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഓക്കെ, ഇപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. സുഖം സുഖം, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്.
0: സന്തോഷം.
1: ഓക്കെ, പാട്ട് കേൾക്കാം.
0: ശരി ശരി.

0: സമയം അങ്ങനെ 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: സവാരി
0: ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്? അമ്പലത്തിൽ പോയിട്ട് വരാണ്. എങ്ങനെയുണ്ട് മഴ? മാളയിലിപ്പോ മഴയാണ്, എല്ലായിടത്തും മഴയാണ്. നോർത്ത് പറവൂർ നമുക്ക് വിവരം കിട്ടി പേരു മഴയാണെന്ന്. അപ്പൊ മാളയിലും മഴ തന്നെയാണ് അല്ലേ?
1: അതെ അതെ അതെ, ഭയങ്കര മഴയാണ്. രാവിലെ തൊട്ട് പേരും മഴയാണ്
0: ആണല്ലേ. ഞാൻ എന്തായാലും മഴയ്ക്ക് മുമ്പ് സ്റ്റുഡിയോയിൽ കയറിയാരുന്നു, ഒന്നും അറിഞ്ഞില്ല.
1: അപ്പൊ നമ്മുടെ സിനിമാനട കലിംഗുന്നക്കാരൻ മരിച്ചതില് ഭയങ്കര അധികം ദുഃഖം
0: മനസ്സിലായിരുന്നു.
1: നടനായിരുന്നു
0: അത്, എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്.
1: രാവിലെ തന്നെ TV വെച്ചപ്പോ ആദ്യ അതാണ്
0: കണ്ടത്.
1: എനിക്ക് തമാശയുള്ള നടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ, നമ്മളെ ചിരിപ്പിക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരാളുടെ മുഖത്തൊരു ചിരി വരുത്താൻ പറ്റുക എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ്.
1: ആ സമയത്ത് നമ്മൾ എന്ത് ദുഃഖമുണ്ടെങ്കിലും അവരുടെ ചിരികൾ കാണുമ്പോൾ നമ്മൾ,
0: അതെ അതെ അതെ അതെ, സത്യം,
1: നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടും.
0: അതെ,
1: ഹാസ്യ നടന്മാരൊക്കെ പോവാണ്.
0: അതെ അതെ, മരണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒന്നാണെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ അല്ലെ നമുക്കൊരു വിങ്ങലാണ് ഉള്ളില്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഇഷ്ടത്തിലെ പാട്ട്, ഇഷ്ടത്തിലെ നമ്മുടെ ഡാൻസ് കളിക്കുന്ന പാട്ടാണോ? ചഞ്ചല ദ്രുത പാദ താളം സുകൃത താളം, ഈ പാട്ടാണ് അല്ലെ? ഈ പാട്ട് ഇഷ്ടാണ്. അപ്പൊ എന്തായാലും പാട്ട് ആസ്വദിച്ചോളൂ. ഓക്കെ ഓക്കെ, ശരി ശരി, വേഗം ഫോൺ വെച്ചോളൂ, എന്നിട്ട് വേഗം അകത്തേക്ക് കയറിക്കോളൂ. ആ ഓക്കെ, ശരി.

0: നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു സവാരി ടൈമിലേക്ക്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ചാലക്കുടിയിൽ നിന്നാണ്.
0: ചാലക്കുടിയിൽ നിന്ന് റിൻസൺ. എങ്ങനെയാണ് റിൻസ, ചാലക്കുടിയിൽ മഴയുണ്ടോ? ചാറ്റൽ മഴയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ പെരുമഴ ചാലക്കുടിയിലേക്ക് എത്തിയിട്ടില്ല. നല്ല പെരുമഴയായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് എന്തായാലും ആ പെരുമഴ നോർത്ത് പറവൂരിലാണ്. അതെ അതെ. അപ്പൊ ഒരു കാലാവസ്ഥ നിരീക്ഷകനാണ്. എന്താ ചെയ്യണത് താങ്കള്?
1: ഞാന് ആരോഗ്യ വകുപ്പില് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: കൊടകര.
0: കൊടകര. എന്റെ പേര് അശ്വതി. സംസാരിച്ചിട്ടില്ല. ഞാൻ രാവിലെ അല്ലേ ചെയ്യാറുള്ളത്. സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എങ്ങോട്ടാണെന്ന് സവാരി, അതും കൂടി പറഞ്ഞോളൂ.
1: സവാരി ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൂളിലാണ്.
0: റീയൂണിയന് പോവാണ്.
1: അതിന് ഞങ്ങൾ 94 ബാച്ചാണ്. അപ്പോ ഞങ്ങൾ അവിടെ 2019 ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച്
0: ചെയ്തിട്ടുണ്ടായിരുന്നു.
1: 25 കംപ്ലീറ്റ് ചെയ്തപ്പോ അപ്പോ അത് കണ്ടക്ട് ചെയ്ത് ഞാനും എന്റെ ഫ്രണ്ട് ജെയ്സൺ കൂടി ആളും കൂടി തന്നെ ചെയ്തു. അപ്പൊ ഇവര് ആ രീതിയില് ഞങ്ങളുടെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചിരുന്നു എങ്ങനെ ചെയ്യാം. അപ്പൊ ആ ഒരു ബേസിൽ നമ്മളോട് നമ്മളെ കൂടെ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ 99 ബാച്ചുകാരെ സഹായിക്കാൻ പോവാണ്.
1: അങ്ങനെയുള്ള
0: 94 ബാച്ചുകാരൻ 99 ബാച്ചുകാരെ സഹായിക്കാൻ പോകുന്നു. വളരെ നല്ലൊരു
1: തീരുമാനം.
0: സന്തോഷല്ലേ? അത് ശരിയാണ്. നമ്മളെ പഠിപ്പിച്ച നമ്മളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടമാണ് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ?
1: അതായത്

0: അതെ
1: സമ്മതി
0: അതെ അതെ
1: ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും നമ്മളെ മാറ്റിവിടുന്ന ടീച്ചേഴ്സ് അല്ലേ.
0: സത്യം സത്യം.
1: അപ്പോ
0: എല്ലാ എല്ലാ ടീച്ചർമാരെയും ഈ സമയം ഓർക്കാം നമുക്ക് അല്ലേ.
1: ഉണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ മരിച്ചിട്ടുണ്ട്, എന്നാലും അന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ശരിക്കും അത് നമുക്ക് ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിയാണ് ശരിക്കും ഈ സംഭവം.
0: അതെ അതെ അത് ശരിയാണ്. അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: അപ്പോ പാട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് വർത്തമാനകാലം എന്ന ഫിലിമിൽ കെ എസ് ചിത്ര പാടിയ ജോൺസ് മാസ്റ്റർ കമ്പോസ് ചെയ്തിയ പാടുന്ന ഗാനത്തിന് ഈണങ്ങൾ മാറ്റുന്ന മനോഹരമായ ഒരു ഗാനമാണ്.
0: എന്താണ് ആ പാട്ടിനോട് ഒരു ഇത്ര ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം?
1: എനിക്കത് എന്റെ ഒരു കുട്ടിക്കാലത്ത് കേട്ട ഗാനാണ്. പക്ഷെ ഇതൊരു പ്രത്യേകത ഉണ്ട്, ഇതൊരു ജോൺസ് മാസ്റ്റർ പാടുന്ന അറിയാലോ.
0: അതെ അതെ തീർച്ചയായിട്ടും.
1: അതെ ആ ടൈപ്പില് ഞാൻ രണ്ടുപേരും പാടട്ടെ.
0: പാടിക്കോളൂ പാടിക്കോളൂ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു.
1: പാടുന്ന ഗാനത്തിൻ ഈണങ്ങൾ മാറ്റുന്ന കാറ്റുവാഴും പൂവനും

0: വാനത്തിൻ ഈണങ്ങൾ മാറ്റുന്ന കാറ്റുവാഴും പൂവനും.
1: ഓക്കെ, ആഹാ, നന്നായി പാടിയല്ലോ. പാട്ടൊക്കെ പാടിയായിരുന്നോ? അപ്പൊ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പാട്ട് പാടിയായിരുന്നോ?
0: സ്കൂൾ കാലഘട്ടത്തിൽ ആകെ ഒരു പാട്ട് പാടിയിട്ടുള്ളൂ സ്റ്റേജില്. രണ്ടെണ്ണം, ഒന്നും ക്ലാസ് റൂമിൽ വെച്ചിട്ട് അനുബന്ധ ഫിലിമില് കണ്ണാന്തളി എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ. പിന്നെ സ്റ്റേജില് ഒരു പാട്ട് പാടിയിട്ടുണ്ട് പച്ചവെളിച്ച എന്ന ഫിലിമില്, സ്വരരാഗമായി കിളിവാതിൽ നമ്മളെ പാട്ട് സ്റ്റേജില് ആദ്യമായിട്ട്.
1: രണ്ടു പാട്ടേ ആകെ സ്കൂളിൽ പഠിച്ചിട്ട് പഠിക്കുമ്പോ പാടിയിട്ടുള്ളൂ.
0: ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 500 പാട്ട്
1: പാടിയിട്ടുണ്ട്. കണക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അത് കൊള്ളാം.
0: അത് കാരണം വെച്ചില്ലേ, ഞങ്ങൾക്ക് ചാലക്കുടിയിലെ കലാവുമണി പാട്ടുപുര പാർക്കിന്റെ ഉള്ളിൽ ഒരു പാട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാ ദിവസവും പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോ രണ്ടു വർഷമായിട്ട് ശനി ഞായർ ദിവസം നമുക്ക് കരക്കെ ഫോം വെച്ചിട്ട് അവിടെ പാട്ട് പാടാം. ഒരുപാട് പേര് കാണാൻ വരും. അപ്പൊ അങ്ങനെ ഒരു 3 വർഷമായിട്ട് അവിടെ പാടുന്നുണ്ട്. പിന്നെ കറുപിറ്റിയില് എസ്തപ്പാന്റെ പാട്ടുപുര എന്നൊരു ഇതുണ്ട്.
1: ഭയങ്കര ആസ്വാദകനാണ്. പാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങ് തുടർന്ന് പോട്ടെ, വലിയ വലിയ നമ്പറുകളിലേക്കൊക്കെ എത്തട്ടെ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, പാട്ട് കേൾക്കാം.

ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in

0: സമയം 9:25 ആയിട്ടോ. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ സുലൈമാൻ.
0: സുലൈമാൻ, എവിടുന്നാണ് വിളിക്കുന്നേ?
1: തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം.
0: കയ്പമംഗലത്ത് മഴയുണ്ടോ? മഴയ്ക്ക് ഒരു കുറവില്ല അല്ലേ? മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറയണേ. ഓക്കെ ഓക്കെ.
1: ഇപ്പൊ
0: എങ്ങോട്ടാണ് യാത്ര?

0: പറവൂരൊന്ന് പോണ്.
1: പറവൂര്.
0: ഒരു കൂട്ടം എന്റെ വീട്ടിൽ പോണ്. പറ്റൂര് ടൗൺ ഹാളിലൊന്ന് കാണാൻ പറ്റുന്നു.
1: സലീം കുമാറിന്റെ അവിടെ ഒന്ന് പോണെന്നല്ലേ. ഓക്കെ ഓക്കെ.
0: കല്യാണരാമനിലെ പാട്ട് മതി.
1: കല്യാണരാമനിലെ പാട്ടാണോ വേണ്ടത്? കല്യാണരാമനിലെ ഏത് പാട്ടാണോ വേണ്ടത്? ഓർമ്മയുണ്ടോ പാട്ട്? അങ്ങനെ പറയുമ്പോ ഓർമ്മ കിട്ടുന്നില്ല അല്ലേ. കല്യാണരാമനിലെ പാട്ട് മതി നമുക്കപ്പോ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ കഥയിലെ രാജകുമാരനെ വെച്ചാലോ. അത് മതിയോ? ഏതാ ഇഷ്ടമുള്ള വെച്ച് പറഞ്ഞോളൂ. പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല അല്ലേ. കഥയിലെ രാജകുമാരനുണ്ട്, കൈത്തൊടി താളം തട്ടിയുണ്ട്, തിങ്കളെ പൂത്തിങ്കളെയുണ്ട്, തുമ്പിക്കല്യാണത്തിന്. ഇതിലേതാ ഇഷ്ടം എന്ന് വെച്ചാ പറഞ്ഞോളൂ. അത് തന്നെ മതി, കഥയിലെ രാജകുമാരൻ തന്നെ ഇരിക്കട്ടെ. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ ശരി എന്നാ. ഓക്കെ ശരി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സമയം 9:31 മിനിറ്റും 49 സെക്കൻഡും. നമ്മളോടൊപ്പം നമ്മുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആ, റേഡിയോയുടെ ശബ്ദത്തിൽ കുറച്ച് വെച്ചോളൂ.
2: ആ,
1: ഇല്ലെങ്കിൽ എക്കോ കേക്കും.
2: ഓക്കെ,
1: ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ കെ എസ് ഉണ്ണികൃഷ്ണൻ, ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കര അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഞാൻ സ്വാഗതം കൊച്ചിയിലേക്ക് പാട്ടുകൾ അയക്കാറുണ്ട്.
1: അയക്കാറുണ്ട് അല്ലെ? സ്വാഗതം കൊച്ചിയുടെ പ്രിയ ശ്രോതാവാണിപ്പോ. ഓക്കെ, ചോറ്റാനിക്കരയാണ് വീട്, അമ്പലത്തിന്റെ അടുത്താണ്.
2: അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീട്.
1: ഓക്കെ, അപ്പൊ ഇന്ന് എങ്ങോട്ടായിരുന്നു യാത്ര?
2: ഇന്ന് യാത്ര, ഇന്ന് രാവിലെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനമുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രം, അതുപോലെ തന്നെ കണയന്നൂര് ശിവക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായിരുന്നു രാവിലെ.
1: ഞായറാഴ്ച ക്ഷേത്ര ദർശനത്തിന് മാറ്റി വെച്ചേക്കാണ് അല്ലേ?
2: ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും.
1: എല്ലാ ദിവസം പോകും. എന്താ ചെയ്യണേ താങ്കള്?
2: എന്തോ
1: എന്താ ചെയ്യുന്ന ജോലി എന്താണ്?
2: ഞാൻ, എനിക്കൊരു വർക്ക്ഷോപ്പ് ആണ്.
1: എവിടെയാണ്? ചോറ്റാനിക്കര തന്നെ.
2: ചോറ്റാനിക്കര തന്നെ.
1: ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, മക്കള് രണ്ടുപേര്, മോളും.
1: ഓക്കെ.
2: മോക്കടെ കല്യാണം കഴിഞ്ഞു, കീഴിലത്താണ് ആള് കല്യാണം കഴിച്ചേക്കുന്നത്. മരുമകൻ, മകൻ അവിടെ സി കേരളത്തില് ജോലി ചെയ്യുന്നു.
1: പിന്നെ
2: മകൻ ചിന്മയ യൂണിവേഴ്സിറ്റിയിലെ ഐ ടി എഞ്ചിനീയർ ആണ്, അവിടെ വർക്ക് ചെയ്യുന്നു. വൈഫ് ചോറ്റാനിക്കര ആശാ വർക്കറാണ് ഞങ്ങളുടെ വാർഡിൽ തന്നെ. പിന്നെ അമ്മ രാധാമണി വീട്ടില് സുഖമായിട്ട് ഇരിക്കുന്നു.
1: അമ്മ കേൾക്കാറുണ്ടോ റേഡിയോ ഒക്കെ?
2: കേൾക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ
1: എല്ലാവരും അതിന്റെ ആരാധകരാണ് അല്ലേ?
2: ആരാധകരാണ്.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ.
2: ഞാൻ ഒരു മിന്നാമിനിങ്ങിന്റെ.
1: ഒരു മിന്നാമിനിങ്ങിന്റെ. ഓക്കെ ഓക്കെ. മെല്ലെ മെല്ലെ മുഖപടം അല്ലേ?
2: അതെ അതെ അതെ.
1: ആ പാട്ട് പാടുവോ?
2: പാട്ട് ചെറുതായിട്ടൊക്കെ.
1: ആ, എന്നാ രണ്ടുപേരും കേൾക്കാലോ.
2: ഈ പാട്ട് തന്നെ.
1: ആ, തന്നെ പാടിക്കോളൂ.
2: മെല്ലെ മെല്ലെ മുഖപടം

0: പടം തെല്ലൊതുക്കി.
1: ആഹാ, നന്നായി പാടിയല്ലോ, നന്നായി പാടി, നന്നായി പാടി, നല്ല ശബ്ദമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ.
0: ഈ പാട്ട് കേക്കാം. എന്റെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ പിറന്നാൾ കൂടിയാണെന്ന്.
1: ഓഹോ, ചേച്ചിയുടെ പേരെന്താണ്?
0: ചേച്ചിയുടെ പേര് വിലാസിനി എന്നാണ്.
1: വിലാസിനി. അപ്പൊ വിലാസിനി ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക പിറന്നാൾ ആശംസകൾ. ചേച്ചി കേൾക്കുന്നുണ്ടാവോ? അറിയില്ല അല്ലേ.
0: അറിയില്ല, ദൂരമുണ്ട്.
1: ദൂരമുണ്ട്. എവിടെയാണ് താമസിക്കുന്നത്? മുളന്തുരുത്തി. അറിയാം അറിയാം, അവിടെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും
0: എല്ലാ ആളുകൾക്കും ഇന്നത്തെ ഈ ദിവസം എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഏരിയയിലെ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും.
1: ഓക്കെ, മഴയുണ്ടോ ചോറ്റാനിക്കരെ? അത് ഞാൻ ചോദിക്കാൻ വിട്ടു. ഞാനിന്ന് എല്ലാരോടും മഴ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മഴയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് സവാരി ടൈമിലേക്ക് വിളിക്കാനായിട്ട്. പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ 0484242810 എന്ന നമ്പറിൽ വിളിച്ച് നമ്മളോട് യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ. നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്? മന്നത്തുന്ന നസീറാണ്. ഓക്കേ, എങ്ങോട്ടാണെന്ന് യാത്ര? യാത്ര ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് അല്ലേ? കൊറേ എല്ലാരും വിളിച്ചോണ്ടിരിക്കല്ലേ, അതാണ്. എന്താണ്? റേഡിയോ കേട്ടോണ്ടിരിക്കയാണ്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് മഴയത്ത് പെട്ടിരിക്കയാണ് അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ വേറെ എന്താണ് പരിപാടികളെന്ന്?
1: വേറെ പരിപാടികളൊന്നുമില്ല, ഇവിടെ പണി മാർക്കറ്റിലെ പണിയാണ്.
0: ആ നമ്മൾ

0: സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മുമ്പ്?
1: അതെ.
0: ആ ഓർമ്മയില്ല എനിക്ക്. എന്തോ
1: ആ
0: ആലുവയാണോ അല്ലേ?
1: അല്ലല്ല, പറവൂര്.
0: പറവൂര്. പറവൂരാണ് അല്ലേ. ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടത്? വിയറ്റ്നാം കോളനിയിലെ പാട്ട്. ഓക്കെ ഓക്കെ, വിയറ്റ്നാം കോളനിയിലെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദാസേട്ടൻ പാടിയ പാട്ടുകളാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വിയറ്റ്നാം കോളനിയിലെ പാട്ട് ദാസേട്ടൻ പാടിയ പാട്ടുകൾ ഏതാണ് എന്ന് നോക്കിയാലോ. ദാസേട്ടന്റെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കട്ടെ കേട്ടോ, ഞാൻ പാട്ട് നോക്കിയിട്ട് വെച്ചു തരാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പാട്ട് അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു തരാം. ഓക്കെ
1: ഓക്കെ,
0: ഓക്കെ ശരി.

സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. അപ്പോൾ ഒരുപാട് പേരെ വിളിച്ചിരുന്നു, വിളിച്ചിട്ട് കിട്ടാത്തവർക്കും പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഡെഡിക്കേഷനൊക്കെ ഉണ്ടായിരുന്നിട്ടും വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ അവസാനത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. എല്ലാവരും മഴയാണ് നന്നായി സൂക്ഷിക്കുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് ഞാൻ വിട പറയുകയാണ്. പാട്ട് കേട്ടോളൂ.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. ഇന്നലെ രാത്രി കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ ഭൌതികദേഹം പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകളായ ജനനി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേ വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: 7:33 ആയിട്ടുണ്ട്. വാട്സപ്പിന്റെ സമയമാണ്. വാട്സപ്പായിട്ട് ഞങ്ങൾ ഇവിടെ റെഡിയാണ്. വിഷ്ണുപ്രിയയും
1: അശ്വതിയാണ് ഇന്ന് വാട്സപ്പുമായി നിങ്ങളോടൊപ്പം ഉള്ളത്.
0: കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നമ്മൾ
1: അല്ലേ,
0: എന്താ ചെയ്യാ, ഏതോ മഴയിൽ നിന്നുള്ള പാട്ട്, കൃത്യമായിട്ടും മഴയായിട്ടല്ലേ, നല്ല മഴയത്ത. ഞാനും മഴയത്ത.
1: അതെ, നമ്മള് സവാരി ടൈം ചോദിച്ചോണ്ടിരിക്കുമ്പോ എല്ലായിടത്തും നല്ല പേരും മഴയാണെന്നാണ് പറഞ്ഞത്.
0: നല്ല മഴയായിരുന്നു
1: രാവിലെ. ഞാനിവിടെ കയറിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വിഷ്ണുപ്രിയ വെയിലാണോ മഴയാണോ ഒന്നും മനസ്സിലാവുന്നില്ല.
0: സ്റ്റുഡിയോടെ അകത്ത് കയറിയാ നമ്മളിനി ഒന്നും അറിയില്ല. ലോകമാണ്, വേറെ ലോകമാണ്. മഴയില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. ആളുകൾ ചോദിക്കുമ്പോ ഇത്ര മഴ ഉണ്ടോ പറഞ്ഞു.
1: അറിയുന്നില്ല.
0: അപ്പൊ എന്തായാലും മഴ പാട്ടോടുകൂടി തുടങ്ങി. നമുക്ക് വാട്സപ്പിലേക്ക്, സോറി, വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണ്ടേ. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075 എന്ന നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അല്ല, ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം. അതുപോലെ മെസ്സേജ് അയക്കുന്ന ആളുടെ പേരും സ്ഥലവും കൂടി കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തണം. ചിലര് പേര് മാത്രമേ വെക്കുള്ളൂ, സ്ഥലം പറയില്ല.
1: ചിലപ്പോ പേരും വെക്കാറില്ല,
0: എന്നാ പേരും വെക്കില്ല അല്ലേ.
1: അങ്ങനത്തെ മെസ്സേജ് നമ്മൾ കാണാറുണ്ട്. പേരും സ്ഥലവും കൃത്യമായിട്ട് വെക്കാൻ
0: കൃത്യമായിട്ട്
1: മറക്കരുത്.
0: എന്നാ ചില ആളുകളുണ്ടല്ലോ വീട്ടുപേരടക്കം കൃത്യമായിട്ട് ഫുൾ അഡ്രസ് ആയിട്ട്.
1: നമ്മള് കുട്ടികളായിരിക്കുമ്പോ പേര് ചോദിക്കുമ്പോ ഇനിഷ്യലും പിന്നെ ക്ലാസ്സും അടക്കം പറയുന്നു.
0: ഇനിഷ്യലും ക്ലാസ് ഏത് ക്ലാസ്സാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3rd B അല്ലെങ്കിൽ 3rd A അങ്ങനെ അറിയുള്ളൂ. അതുപോലെ അങ്ങനെയുള്ള ആളുകളുണ്ട്. നമുക്ക് ധാരാളം മെസ്സേജ് വന്നിട്ടുണ്ട്. വായിച്ചു തുടങ്ങാം.
1: ഓക്കെ, അപ്പോ
0: ആദ്യം വായിക്കണം.
1: ആദ്യം വായിക്കണം.
0: ലീലി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിമനോഹരമായ സെറ്റ് സാരിയെ കൊടുത്ത് പ്രൊഫൈൽ പിക്ചറൊക്കെ കണ്ടിട്ടിരിക്കുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. തൃക്കാക്കര നമ്മുടെ അയൽവക്കത്തല്ലേ,
1: വളരെ അയൽക്കാരിയാണ്.
0: അതെ, നമ്മുടെ അയൽക്കാരിയാണ്. മെസ്സേജ് അയക്കുന്നത് കറുത്തമ്മ എന്ന തമിഴ് മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചത്. ആ പാട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കറുത്തമ്മയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ, തേന്മേർക്ക് പരുവക്കാട്ടെന്നൊക്കെയാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല, ചേച്ചിക്ക് മനസ്സിലായില്ല.
1: ഈ
0: ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ബ്രിജിത്തിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ.
1: നോക്കാം,
0: അപ്പൊ ഞങ്ങള് ശ്രമിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഹൃദയമൊക്കെ ചേർത്തിട്ട് ആദ്യമായി ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുക്ക് മോൾക്ക് വേണ്ടി. ആദ്യമായി ബർത്ത്ഡേ എന്ന് പറയുമ്പോ ഒന്നാം പിറന്നാളാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ.
1: കുക്ക് മോൾക്ക് നമ്മുടെ എല്ലാവരുടെ മക ഹാപ്പി ബർത്ത്ഡേ,
0: വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഒന്നാം പിറന്നാൾ ആയതുകൊണ്ടേ നല്ല ആഘോഷമായിരിക്കും. ഒന്നാം പിറന്നാളെ പോലെ ഒരു സെലിബ്രേഷൻ ആയിരിക്കും. അപ്പൊ കുക്കു കുക്കു കുറുക്കൻ, കുക്കുരു കുക്കു കുറുക്കൻ, വെള്ളി നക്ഷത്രം, ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നസീറ കൊടുങ്ങല്ലൂർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഞാൻ വിനോദ് കുമാർ മട്ടാഞ്ചേരി. കാക്കക്കറമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
0: അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ചിരിയുടെ മഹാനായ കലാകാരൻ സലീം കുമാറിന് പ്രണാമം. അദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മുത്തോലക്കുന്നത്തെ എന്ന ഗാനം കേൾപ്പിക്കുമോ? ഓർ രാക്കിളിതൻ ഫ്രം പെരുമഴക്കാലം. മാഗി ജോർജ് ആണ് വൈപ്പിനിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തഞ്ചിറയിൽ നിന്നും, ഇന്ന് ഓല ലീലു ഓല ലേലു മാനിനങ്കലെ, അത് ഏത് പാട്ടാ?
0: ഉള്ളുള്ളേരെ
1: അതാണല്ലേ, ഓല ലേലു എന്നാണ് പക്ഷേ.
0: അതെന്താണെന്നറിയോ, ഈ ചില വാക്കുകളെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഇപ്പൊ ഈ വാക്ക് എന്ന് പറഞ്ഞ കുറച്ചൊരു ട്രൈ, എന്താ പറയാ, ഒരു നാടൻ പാട്ട് ശൈലിയിലുള്ള ഒരു വാക്കാ. പക്ക മലയാളം ഒരു വാക്കാണോന്ന് ചോദിച്ചാല്ല.
1: അപ്പൊ അത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോ എങ്ങനെയായി,
0: എങ്ങനെയായി പോകും അത് ടൈപ്പ് ചെയ്ത്, അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വരുമ്പോ എങ്ങനെയാവും.
1: അപ്പൊ ക്ഷമിക്കൂ, ഓല ലേലു
0: ഉള്ളുള്ളേരു അതാണ് ഉദ്ദേശിച്ചത്. അടിപൊളി
1: പാട്ടാണ് എഴുതിയിരിക്കുന്നത്, അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഓല ലേലു മാനിനങ്കലെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പ്രതീക്ഷ രമേശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആളാണ്.
1: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ജോസഫ് സി എ ചാലക്കുടിയിൽ നിന്നാണ്. കാട്ടിലെ പാഴ്മുളം ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
0: പഴയ പാട്ടല്ലേ, പഴയ മനോഹരമായ പാട്ടാണ്.
1: ഹായ് പാച്ചപ്പ്, നമസ്കാരം. പ്രിയ നടൻ സലീം കുമാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആദാമിന്റെ മകൻ അബു എന്ന ഫിലിമിലെ

0: മിനാരത്തിലിരിക്കും പ്രാവ്, ഇത് ഞാൻ ഇന്ന് രാവിലെ സവാരി ടൈമിൽ കേൾപ്പിച്ചതാണ് കേട്ടോ. റിസ്വാനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വാണിയക്കാട് നിന്ന്.
1: നമുക്ക് കേൾപ്പിക്കാത്ത പാട്ടുകൾ നമുക്ക് നോക്കി അല്ലേ, ഒരേ പാട്ടാകുമ്പോൾ നമുക്ക് ബോറടിക്കണ്ട. നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. പട്ടാളം സിനിമയിലെ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഞങ്ങൾ വെച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് നസീറ, ഗുഡ് മോർണിംഗ് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എറണാകുളത്ത് നിന്നാണ്. ഭീഷ്മാചാര്യയിലെ പറന്നു പോങ്കുയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പാട്ട്. പഴയ പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ.
0: ഭീഷ്മാചാര്യാണ് ചന്ദനക്കാറ്റിയാണ്
1: അല്ല പറന്നു പൂങ്കുയിൽ, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഞങ്ങളൊന്ന് കണ്ടുപിടിച്ചെടുക്കട്ടെ. പക്ഷെ ഒരു സങ്കടമുള്ള വാർത്ത കൂടി പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരൻ കഴിഞ്ഞ മാസം വിട്ടുപോയി, കൂട്ടുകാരനെ വേണ്ടിയിട്ടാണ് ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ദുഃഖത്തിൽ ഞങ്ങളും നസീറയുടെ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങൾ പാട്ട് വെച്ചുതരാൻ കഴിവെന്ന് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നെങ്കിലും കേൾപ്പിക്കുമോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്, ഉണ്ണിമേനോൻ പാടിയ സെവന്തി പൂവെടുത്തേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? പേരില്ലാത്ത ആളാണല്ല, മനോജ് തെന്നിലാപുരത്ത് നിന്നാണേ. അഴകൻ തമിഴ് മൂവിയിലെ സംഗീത സ്വരങ്ങൾ ഏഴേ ഇരിക്കുന്ന ഗാനം ആയാലും മതി, ഓപ്ഷൻസ് രണ്ട് ഓപ്ഷൻസിൽ ഒരെണ്ണം വെച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ്, അതുല്യ കലാകാരൻ സലീംകുമാറിന്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്നു. അദ്ദേഹം അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ വ്യത്യസ്തനാമൊരു എന്ന പാട്ട് കേൾപ്പിക്കുമോ? പള്ളുരുത്തിയിൽ നിന്നും വാഗീശ്വരി. പക്ഷെ ഈ പാട്ടും നമ്മൾ സവാരി ടൈമിൽ വിട്ടതാണ് കേട്ടോ,
1: രാവിലെ കേട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ.
0: അതെ അതെ, തിരക്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല.
1: അദ്ദേഹത്തിന്റെ വിയോഗം ശരിക്കും നമ്മളെ വളരെ അപ്രതീക്ഷിതമായി പോയി.
0: എല്ലാവർക്കും ഒരു സങ്കടമായിപ്പോ. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു അതുല്യനായ ഒരു
1: കലാകാരൻ ഇനി പകരം വെക്കാനില്ലാത്തൊരു പ്രതിഭ.
0: അതെ അതെ,
1: കൊറേ കൊറേ വർഷങ്ങൾ കൂടി നമ്മളെ ചിരിപ്പിക്കാൻ അദ്ദേഹം കൂടെ വേണ്ടതായിരുന്നു എന്നെല്ലാവരും.
0: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾ ആദ്യം ഒരു ഹാസ്യ കലാകാരൻ എന്നുള്ളതിലുപരി അദ്ദേഹം അഭിനയിച്ച സീരിയസ് കഥാപാത്രങ്ങളൊക്കെ ശരിക്കും
1: ഞെട്ടിച്ചു കളഞ്ഞു. അച്ഛനിറങ്ങാത്ത വീട്,
0: ആദാമിന്റെ മകനൊക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ ക്യാരക്ടേഴ്സാണ് അതൊക്കെ. അതിനുള്ളിൽ അദ്ദേഹം അഭിനയിച്ചതൊക്കെ ഒരു വിയോഗം നികത്താനാവാത്തൊരു വിയോഗം തന്നെയാണ്.
1: അദ്ദേഹത്തിന്റെ പാട്ടുകളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും വെച്ചിട്ടാണ് നമ്മളെല്ലാവരും
0: ഒത്തുചിരിക്കാൻ പറ്റിയ ഒരുപാട് ഡയലോഗ്.
1: അത് തന്നെ നമ്മളെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം 10-15 വർഷം മുമ്പ് പറഞ്ഞു വെച്ച പല ഡയലോഗുകളാണ്. കല്യാണ രാമല്ലെ, പുലിവാൽ കല്യാണത്തിലെ, ചതിക്കാതെ ചെന്തുവല്ല ഡയലോഗുകൾ പറഞ്ഞാണ്, അതെ അത് പറഞ്ഞാണ് നമ്മളിപ്പോ ഇപ്പോഴും കൂട്ടുകാർ തമ്മിൽ നമ്മൾ വൈബ് ചെയ്യുമ്പോ പറയുന്ന വാക്കുകൾ. എന്തായാലും വാട്സാപ്പിലേക്ക് എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒത്തിരി കുറച്ച് നല്ല ഗാനങ്ങൾ അല്ലെ, രണ്ട് നല്ല പാട്ട് കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
2: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
2: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: അപ്പോ വെൽക്കം ബാക്ക് ടു പാച്ച.
1: യെസ് വെൽക്കം ബാക്ക്.
0: അതെ, വിഷ്ണുപ്രിയ ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ട് വന്ന് കിതച്ചിരിക്കുകയാണ് കേട്ടോ.
1: അതെ,
0: ആ ഹലോ പറയാൻ ഓക്കെ വിചാരിച്ചില്ല.
1: ഹലോ, ശ്വാസം എടുത്തിട്ട് ഹലോ പറഞ്ഞത്.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, നമുക്ക് വേഗം വേഗം വായിച്ചു പോവാം. ഹായ് പാച്ച, ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു. അന്തരിച്ച സലീംകുമാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് രാപ്പകൽ എന്ന സിനിമയിലെ അഫ്സൽ പാടിയ പോകാതെ കരിയിലക്കാറ്റ് എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. സോണിക മോഹൻ നോർത്ത് പുറവൂരിൽ നിന്നും എന്തേ ഇന്നും വന്നില്ല എന്ന പാട്ടാണ് ചോദിച്ചിരുന്നത്. അത് നമ്മളിപ്പോ കേട്ടു അല്ലെ,
1: കേൾപ്പിച്ചു. നമ്മൾ സോണിക മോഹന് വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആളാണ്.
0: അതെ അതെ, സ്ഥിരം ശ്രോതാവാണ്. ആനി ബിജു കൊരട്ടി, എനിക്ക് ചുരാലിയാഹെ തുംനെ എന്ന ഹിന്ദി പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അശ്വതി ആൻഡ് വിഷ്ണുപ്രിയ. അന്തരിച്ച പ്രിയപ്പെട്ട നടൻ സലീംകുമാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സി എ ഡി മൂസ എന്ന സിനിമയിലെ കാടിറങ്ങി ഓടി വരുമരോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നം.
1: ഇനി കുറച്ച് ഫാസ്റ്റ് ആണ്, പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്ന ഒരു പാട്ടാണ്.
0: അതെ അതെ, നല്ലൊരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു നല്ല പാട്ട് തന്നെയാണ്, അതൊരു രസമുള്ള ഒരു പാട്ടാണ്,
1: രസമുള്ള പാട്ടാണ്.
0: ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. പ്രസീത സി ആണ് എറണാകുളം കലൂരിൽ നിന്നും. കുറെ നാളായി സോങ് ചോദിച്ചിട്ട് ഒരു സോങ് വെച്ച് തരുമോ. വില്ലൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആദിയിൽ അങ്ങനെ എന്തോ തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു അജിത് ഫാൻ ആണ്, അജിത് കുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചു തരാമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്.
1: അജിത് ഫാൻ ആണ്.
0: അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് റെയിൻബോ, എന്റെ പേര് ആൻസി. എന്റെ ഫ്രണ്ട് നിതയ്ക്ക് ബിന്ദു ചേച്ചി, നിത ബിന്ദു ചേച്ചി, ഇവർക്ക് വേണ്ടി പാട്ട് വെച്ച് തരാമോ, അവർക്കൊരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാതലൻ മൂവിയിലെ മലർകളെ മലർകളെ ആ പാട്ടാണ്
1: ചോദിച്ചത്.
0: മലർകളെ മലർകളെ നല്ല പാട്ടാണ്, എന്തായാലും
1: നല്ല പാട്ടാണ്. നമുക്ക് കളിയുഞ്ഞാൽ, കളിയുഞ്ഞാൽ മൂവിയിലെ മണി കുട്ടിക്കുറുമ്പുള്ള ഒരു അമ്മിണി പൂവാലി നമ്മളെല്ലാരും പാടി കളിക്കുമ്പോഴൊക്കെ പാടി നടന്നിരുന്ന പാട്ടാണ്. അല്ലെങ്കിൽ സൂഫിയും സുജാതയിലെ വാതുക്കൽ വെള്ളരിപ്രാവ്.
0: രണ്ടാണ്
1: ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആളുടെ പേരില്ലേ, വിനീതയാണ് ട്ടോ, ആലുവലിന്ന് വിനീതയാണ്. അതുപോലെ കൃഷ്ണന്റെയും രാധയുടെ ഒക്കെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ട് നമുക്ക് ഒത്തിരി എന്താ പറയാ, സ്മൈൽ ഒക്കെ ചേർത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എടയാർ ബോഡി ഗിയറിൽ വർക്ക് ചെയ്യുന്ന, ബോഡി ഗിയർ എന്നാണ് കേട്ടോ, അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, ഓക്കെ, തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വർക്ക് ചെയ്യുന്ന ആൻസി, ഉഷമ്മ, ഷിനി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാം. ഒരു ടൈലറിംഗ് ഷോപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. 280 പേര് ഒരുമിച്ചിരുന്ന് കേൾക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല,
0: വലിയൊരു കൂട്ടം ശ്രോതാക്കളാണ്,
1: ശ്രോതാക്കളാണ്.
0: അതാണ് ഹൃദയം അങ്ങോട്ട് കവിഞ്ഞൊഴുകയാണ്,
1: സ്നേഹം വഴിഞ്ഞൊഴുകുവാണ്. അതെ, 280 എന്ന് പറഞ്ഞ ഒരു ചെറിയ നമ്പറേ അല്ല അല്ലെ, ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷം. തുടർന്ന് എല്ലാവരും കേൾക്കുക, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഓരോ പാട്ട് കേൾക്കുമ്പോഴും. പിന്നെ നിങ്ങളുടെ സംസാരവും അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും 10 മണിയാവാൻ കാത്തിരിക്കും. പിന്നെ അവിടുത്തെ ചേച്ചിമാരും മെസ്സേജ് അയക്കാറുണ്ട് അവിടെ സ്ഥാപനത്തിലുള്ള, അതും കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഈ മെസ്സേജ് എന്തായാലും വായിക്കണം എന്ന് നീത 30 ആലുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കാം അല്ലേ.
1: അതെ അതെ അതെ, പാട്ട് ഏത് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ,
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ,
1: നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമാണ് അവരുടെ
0: ഇഷ്ടം.
1: പിന്നെ ശാരിക രവി ശ്രീമൂല നഗരത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്തിരിപ്പൂവേ ചുവന്ന പൂവയിലെ പൊൻപുലരുളി പൂവിതെറിയ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അനുരാധ ശ്രീറാം പാടിയ കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ, നല്ല പാട്ടാ അത്, നല്ല ഓളമുള്ള പാട്ടാണ്. എന്നാ ഒരു മെലഡി ഉണ്ട് അല്ലെ. ശാന്തിനി ആലഞ്ചുവടം എന്നാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഇത്താത്ത ഫൗസിയയ്ക്കും ഇക്കാക്ക സഫലിനും വേണ്ടിയിട്ട്, ഫൗസി ആൻഡ് സഫൽ, ഒത്തിരി ഒത്തിരി വിവാഹ വാർഷിക
0: ആശംസകൾ,
1: മംഗളാശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഒത്തിരി ഒത്തിരി വർഷം ഇതുപോലെ ആഘോഷിക്കാൻ സാധിക്കട്ടെ അല്ലെ, സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. സീതാരാമത്തിലെ കാലം തമ്മിൽ തന്നൊരേ വരം, കണ്ണിൽ കണ്ണിൽ എന്ന പാട്ട് അതിമനോഹരായ ഒരു പാട്ടാണ്. ഇസയും ഇഷാനും ചേർന്നിട്ട് ചേരാനല്ലൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളൊന്ന് ശ്വാസം വിട്ടിട്ട്

0: പാട്ട് കേട്ടോളൂ, നിങ്ങളപ്പോ പാട്ട് കേട്ടോളൂ,
1: ഞങ്ങളൊന്ന് ശ്വാസം കുടിച്ചിട്ട് ശ്വാസം എടുത്തിട്ട് തിരിച്ചു വരാം. വാട്സപ്പിലേക്ക് നമ്പർ, മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075. 11 മണി വരെ സമയമുള്ളൂ. എല്ലാ പാട്ടുകളും വെച്ച് തരാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാ മെസ്സേജുകളും തന്നെ വായിച്ചിരിക്കും.
0: ശ്രമിക്കുന്നതാണ്,
1: അതെ, വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.
0: പാട്ട് കേട്ടോളൂ.

0: The Indian Navy invites online applications from unmarried male and female candidates for 10+2 BTech Cadet Entry Scheme Permanent Commission. Last date for submission is 18 June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive, Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat. Join Indian Navy.
1: വാട്സാപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റും 12 സെക്കൻഡുമായി. അതിൻ്റെ അർത്ഥം 15 മിനിറ്റ് കൂടിയേ വാട്സപ്പിന് സമയമുള്ളൂ. അപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് എല്ലാ മെസ്സേജുകളും അയച്ചോളൂ. എല്ലാ പാട്ടുകളും വെച്ച് തരാൻ സാധിച്ചില്ലെങ്കിലും ശ്രോതാക്കളുടെ ചെറിയ വലിയ വിശേഷങ്ങളും എന്താ പറയുക, ആശംസകളും ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയിക്കാം. പിന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പാട്ടുകൾ, തീർച്ചയായും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത പാട്ടുകൾ എന്ത് തന്നെ വന്നാലും ഞാൻ ബാക്ക് ടു ബാക്ക് സോങ്സിൽ ഉൾപ്പെടുത്തി തരുന്നതായിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട, 2 മണിക്ക് ശേഷം ബാക്ക് ടു ബാക്ക് സോങ് ഉണ്ട്. ഇപ്പം നമുക്ക് കുറേയധികം മെസ്സേജുകളൂടി വന്നിട്ടുണ്ട്. 2 RJ മാർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്, കാലാപാനിയിലെ ചെമ്പൂവേ പൂവേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല ഇടിയും മിന്നലും മഴയൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റുണ്ട് കൂടെ. ഓ മൈ ഗോഡ്, എനിക്കിതെല്ലാം ഭയങ്കര പേടിയാട്ടോ. ചെറിയ മഴ ഒക്കെ, അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലുള്ള മഴയും കാറ്റും മിന്നലും ഒക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് മരങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവരും സേഫായിട്ടിരിക്കണം. എന്താ പറയുക, ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇരിക്കണം. ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള നല്ല പാട്ടുകൾ കേട്ടിരിക്കാൻ രസമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെമ്പൂവേ പൂവേ എന്ന പാട്ട് മഴയായിട്ട് ബന്ധമുള്ള പാട്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ അത് വെച്ചുതരാം. അപ്പോൾ സേഫായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. എപ്പോഴും മെസ്സേജ് വായിക്കും, പാട്ട് കിട്ടാറില്ല എന്ന് പറഞ്ഞ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ശ്രുതിയാണ്, കട്ടത്തുരുത്ത് നോർത്ത് പറവൂർ. അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? ചില സ്ഥലപ്പേരുകളെ നമ്മളിതിൽ മെസ്സേജിൽ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും, നമുക്കറിയാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് ക്ഷമിച്ചേക്കുക. കസിൻ ബ്രദറിൻ്റെ മാരേജ് ആണ് ഇന്ന്. ഓക്കെ, അപ്പം ഇന്ന് മാരേജ് ആണ്. ഓക്കെ, അപ്പം ആ കല്യാണ തിരക്കുകളുടെ ഇടയിലല്ലേ, റെഡിയാവുന്ന നല്ല ഒരുങ്ങി സുന്ദരിയാവുന്ന തിരക്കിനിടയിലാണ് ഞങ്ങൾ മെസ്സേജ് അയച്ചത്. അതെന്തായാലും ഞങ്ങൾ മാനിക്കുന്നു, ഞങ്ങളത് എന്താ പറയുക, കണ്ടില്ല എന്ന് നടിക്കില്ല. പ്രിയ നടൻ സലിംകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. കാര്യസ്ഥനിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, മംഗളം എന്ന പാട്ടാണ്. അക്ഷയും ആർദ്രയുമാണ് കേട്ടോ. അപ്പോൾ കസിൻ ബ്രദറിൻ്റെ പേര് അക്ഷയാണ്, മാരേജ് ചെയ്യാൻ പോണ കുട്ടിയുടെ പേര് ആർദ്രയാണ്. അപ്പോൾ കസിൻ ബ്രദറിനും സിസ്റ്ററിനും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. വെച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ചിരിപ്പിച്ചും കരയിപ്പിച്ചും എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ സലിമേട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഷൈനി പറവൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ നാളായി ഇപ്പോൾ പാട്ട് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ട്. ഓക്കെ, ആ കുറേ നാളായി, കുറേ ഗ്യാപ്പിന് ശേഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശരിയാണ്, എനിക്ക് തോന്നുന്നു 1-2 മാസത്തിന് ശേഷമാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനിലെ മിന്നാമിന്നിക്കും എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ബാക്ക് ടു ബാക്കിലായാലും ആ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിരിക്കും. പാട്ട് കിട്ടിയിട്ട് കുറേ ആഴ്ചകളായി. എന്താ പറയുക, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ജോസഫ് സി എ ചാലക്കുടിയിൽ

എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കജ്രാരെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയൊരു പാട്ടാണ്. എന്തായാലും ആ പാട്ട് വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇരുമ്പനത്ത് നിന്നും അപ്പക്കുട്ടൻ മുറുത്താട്ടിൽ. മുറുത്താട്ടിൽ എന്നുള്ളത് വീട്ടുപേരാണോ സ്ഥലപ്പേരാണോ എന്നെനിക്കറിയില്ല. വാട്സപ്പ് തുജെ ദേഖാ തോയെ ജാനാസാനം എന്നാണ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആശംസകളും ഡെഡിക്കേഷനും അതൊന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു അടിപൊളി ഡി പി, നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ചാച്ചാജിയുടെ ഫോട്ടോ ഒക്കെയാണ്, ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ആള്, അടിപൊളിയായിട്ടുണ്ട്. ആദാമിൻ്റെ മകൻ അബുവിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രാപ്പകലിലെ പാട്ടാണ്. രാപ്പകലിലെ പാട്ട് നമ്മൾ പ്ലേ ചെയ്തു കേട്ടോ, സന്തോഷമായെന്ന് വിചാരിക്കുന്നു. ചിരിയുടെ മായാജാലം തീർത്ത സലിമേട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒഴുകുകയായ പുഴ പോലെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഡിയർ പാട്സാബ്, മഴത്തുള്ളിക്കിലുക്കത്തിൽ ഒരു ഗാനം വെച്ച് തരണം. ഷീബ ചെറായി പള്ളിപ്പുറത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തുള്ളിക്കൊരുകൂടം പേമാരി പെയ്യും നേരത്ത് സ്റ്റുഡിയോയിൽ ശ്രോതാക്കളുടെ മെസ്സേജുകൾ പെരുമഴയിൽ മുങ്ങിത്താനിരിക്കുന്ന, ഓ മൈ ഗോഡ്, ഞങ്ങൾ മഴയിൽ മുങ്ങിത്താന്നിരിക്കുക എന്നാണ് പറയുന്നത് അല്ലെ. കവിത എഴുതുന്ന ആരുമാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അശ്വതിക്കും വിഷ്ണുപ്രിയയ്ക്കും മഴ ആശംസകൾ. കൊള്ളാം, ഇങ്ങനെ ഒരു ആശംസ ഇതുവരെ കിട്ടിയിട്ടില്ല. പാട്ട് ചോദിക്കുന്നില്ല, ഇഷ്ടമുള്ള പാട്ട് വെച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത്. കേൾപ്പിക്കുന്ന എല്ലാ പാട്ടുകളും എനിക്കുള്ളതാണെന്ന് കരുതുന്നു. അങ്ങനെ തന്നെ കരുതണം, അങ്ങനെയേ കരുതാവൂ. ഗിരിജ പെരുവമ്പ് പാലക്കാട് എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പാട്ടുകൾ കേട്ടോണ്ടിരുന്നോളൂ, പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റും 24 സെക്കൻഡുമായി. പാർട്ടിസിപ്പിന്റെ സമയം ഏതാണ്ട് ഇവിടെ തീരുവാണ്. കുറച്ച് മെസ്സേജുകളും കൂടി വായിക്കാം. പാട്ടുകൾ ഞാൻ നേരത്തെ വാക്ക് തന്ന പോലെ ബാക്ക് ടു ബാക്ക് സോങ്സിൽ കഴിയുന്നത്ര പാട്ടുകൾ ഉൾപ്പെടുത്താം. കുമാർ മുടപ്പല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സല്ലാപത്തിലെ പാട്ട് ചോദിച്ചിട്ട്. നമസ്കാരം മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഭൂമിയെ സ്നേഹിച്ച ദേവാംഗന എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. AO മാഡത്തിനും SS മാഡത്തിനും വേണ്ടിയിട്ട്, സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടിയിട്ടാണ് വിജി സജി വിരിഞ്ഞാലക്കൂടെ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ആനയുടെ പ്രൊഫൈൽ പിക്ചർ, ആഹാ, ഇതൊരു ആന സ്നേഹിയാണ് കേട്ടോ. ഹാപ്പി റെയ്നി ഡേ പറഞ്ഞിട്ട് ജിദ കോൾക്കുന്നിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ട് ചോദിക്കാറുണ്ട്, കിട്ടാറില്ല, അതുകൊണ്ട് പാട്ടിന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എല്ലാ പാട്ടുകളും ജിതയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഹാപ്പി റെയ്നി ഡേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ സന്തോഷം. തിരിച്ചും നല്ലൊരു റെയ്നി ഡേ. മാങ്ങാപ്പൂൾ പോലൊരു പ്രായം കൊതിക്കൂട്ടിന് പോകുന്നു, ഇതാണ് ഗാനം. ഞാൻ കേട്ടിട്ടില്ലാത്ത ഗാനമാണ് കേട്ടോ, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. പഴയ ഗാനമാണെന്ന് വിശ്വസിക്കുന്നു. ആർജ്ജമാർക്ക് ഇഷ്ടപ്പെടുന്ന ഗാനമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്തോഷം. അതുപോലെ സുജാത വീട്ടമ്മയാണ് എനിക്ക് ഒരു ദിൽ ഗം ഗം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എന്തായാലും വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, വെച്ച് തരാൻ തീർച്ചയായും ശ്രമിക്കുന്നതായിരിക്കും. വാഴക്കുളത്ത് നിന്ന് ജൂലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കമ്മാര സംഭവത്തിലെ ഞാനൊരാവോ ഇരുളി തേടി വന്നു എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ കഴിയുന്നത്ര മെസ്സേജ് എല്ലാം വായിച്ചിട്ടുണ്ട്. അതുപോലെ സുൽഫത്ത് വൈകി വന്നൊരു മെസ്സേജാണ്, ഇപ്പോൾ ഒരു മിനിറ്റ് മുമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് സുൽഫത്ത് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാ, ഇന്നത്തെ പാർട്ടിസിപ്പിന്റെ സമയം ഇവിടെ കഴിയാണ്. മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇന്ന് മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടാത്ത ശ്രോതാക്കൾ ആരും തന്നെ വിഷമിക്കരുത്. നാളെ പാർട്ടിസിപ്പ് വീണ്ടും ഇതേ സമയത്ത്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ന്യൂഡൽഹിയിൽ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്ലിംഗ് ഭൂമി വൃത്തിയായി സൂക്ഷിക്കുകയും ഗതാഗതക്കുരുക്ക് എന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം നൽകുകയും ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പറവൂർ ടൗൺ ഹാളിലെത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി പി സി വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ എം പി, രമേഷ് പിഷാരടി എം എൽ എ, ചലച്ചിത്ര പ്രവർത്തകരായ കമൽ ജയറാം ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീം കുമാറിന്റെ നിര്യാണത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണെന്ന് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കം. BJP സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-ാണ് 1-ാം അലോട്ട്മെന്റ്. കണ്ണൂരിൽ 7-ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായ പ്രദർശന മത്സരത്തിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബും KUWJ സ്റ്റേറ്റ് ടീമും മലപ്പുറവും കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും. സ്റ്റാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം നേടിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
2: Moments with Rainbow. An exclusive chat show. Moments with Rainbow.

0: ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഇന്ന് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളുടെ എഡിറ്റർ വിനായകാണ്. കൂടെയുള്ളത് ഞാൻ VS മിത്ത. അപ്പോൾ വിനായക് നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പോൾ ദൃശ്യത്തിലെ കുട്ടികളെയൊക്കെ നമുക്കറിയാമല്ലേ, അതായത് ദൃശ്യം 1-ൽ ചെറിയ കുട്ടികളായിരുന്ന കുട്ടികളൊക്കെ ഇപ്പം അങ്ങ് വലിയ കുട്ടികളായി. അതുപോലൊരു കുട്ടിയായിട്ട് ദൃശ്യം 1-ൽ വന്നൊരു കുട്ടിയാണ് വിനായക് അല്ലേ. അപ്പോൾ വിനായക് ഫിലിമിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ദൃശ്യം 1-ആണ്. ദൃശ്യം 1-ൽ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. അവിടുന്ന് പിന്നെ ദൃശ്യം 2 ആൻഡ് ദൃശ്യം 3 ഫിലിമുകളുടെ ഇൻഡിപെൻഡൻറ്റ് എഡിറ്റർ ആവുന്നു. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്?
1: ദൃശ്യം 1-ൽ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. എന്റെ സീനിയർ ആയിരുന്നു അയൂബ് ഖാൻ. പുള്ളിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാൻ ചാൻസ് കിട്ടി. അതായിരുന്നു ഫസ്റ്റ് ദൃശ്യം. മെയിൻ എഡിറ്റർ പുള്ളി തന്നെയായിരുന്നു സ്പോട്ട് ചെയ്തത്. അപ്പൊ പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പോട്ട് അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു തുടങ്ങിയത്.
0: സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് ആയി.
1: അതെ,
0: ഇപ്പോ തേർഡ് വരെ എത്തി നിൽക്കുന്നു. നമുക്കിപ്പോ ഒരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. വിനായകന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും.
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന പണ്ടുകാലം തൊട്ടേ മാറാത്തൊരു സാറാണ്, മറ്റേ ഉദയനാണ് ആയിരത്തിനകത്തെ പറയാതെ അറിയാതെ. ഫോണിൽ ഞാൻ ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ടാണത്.

0: 10.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം, ദൃഢം തുടങ്ങി 10-ലധികം സിനിമകളുടെ എഡിറ്റർ വിനായകാണ്. സാധാരണഗതിയിൽ അങ്ങനെ ആർക്കും കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണല്ലേ. അതേസമയം വിനായകനൊരു ചാലഞ്ച് കൂടിയാണ്, കാരണം ദൃശ്യം എന്ന് പറഞ്ഞാൽ പല ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുന്നു. ഒരു പാൻ ഇന്ത്യൻ ഫിലിമാണ്, ഏതായിരിക്കണം ബെറ്റർ എന്നുള്ളൊരു സാധനം വരുമോ?
1: എല്ലാ തവണ ആദ്യം ചെയ്യുന്നത് നമ്മളല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയില്ല. രണ്ടാമത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കണം, കാരണം ഒരു ബെഞ്ച് മാർക്ക് അവിടെ കിടപ്പുണ്ട്, അതിനേക്കാളും ബെറ്റർ ആക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുമായിരിക്കും. നമ്മൾ ആദ്യം നമ്മളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ആ സാർ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ.
0: ഇപ്പോൾ ഒരു എഡിറ്ററുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
1: ഇല്ല, അതാ എന്താ പറയാ, ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജിൽ നിന്ന് ആ ഒരു പടത്തിന്റെ ഫ്ലോ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയുടെ ഫ്ലോ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന വേർഷൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യണം, ഡയറക്ടറെ കൺവിൻസ് ചെയ്യണം. ഡയറക്ടർ മാത്രമല്ലല്ലോ പ്രൊഡക്ഷനിലുള്ളത്, ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ആൾക്കാരുണ്ട്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. എന്നാൽ നമ്മുടെ കോൺസെപ്റ്റ് ഫൈനൽ വേർഡ് ഡയറക്ടറെ ആണെങ്കിലും നമ്മളിത് ഓഡിയൻസിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അവരുടെ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ എല്ലാവരുടെ പെർസ്പെക്റ്റീവിലും ഒരേ സമയം ചിന്തിക്കാൻ പറ്റണം. എന്നിട്ട് നമുക്ക് പ്രശ്നം തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ ഡയറക്ടർക്ക് ഒക്കെ ആണെങ്കിൽ അത് കൺവിൻസ് ചെയ്തെടുക്കണം നമ്മൾ, ഇല്ല അതങ്ങനെയല്ല. എന്നാൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഡയറക്ടർക്ക് സാധിക്കുകയാണെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് മാറുക അറിയുക, അത് തന്നെയാണ് നമ്മൾ ആ പ്രോസസ്സിൽ ഫേസ് ചെയ്യുന്ന ടാസ്ക്.
0: വിനായക എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് മ്യൂസിക് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാറുണ്ടോ?
1: ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു സീനിന്റെ ഒരു ഒരു ഡെപ്തും ഫീലും കിട്ടണമെങ്കിൽ ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്യും.
0: ആണോ? ഇവര് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറയാറുണ്ട് അവര് റെഫറൻസ് മ്യൂസിക് വെച്ച് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്, എഡിറ്റേഴ്സ് ചെയ്യാറുണ്ട് അങ്ങനെ.
1: എല്ലാ എല്ലാ എഡിറ്റേഴ്സും ചെയ്യാറുണ്ട്.
0: ആണോ? എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേൾക്കാറുള്ള ഒരു പാട്ട് കൂടി പറയാം,
1: തേടിയിറങ്ങും മുകിലെ മഴത്തുള്ളിക്കിലുക്കം.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 FM Kochi 107. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എഡിറ്റർ വിനായകാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒക്കെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ വിനായക് ഫസ്റ്റ് ഒരു എഡിറ്റ് കഴിഞ്ഞിട്ട് ഡയറക്ടറെ കാണിക്കുകയാണ് ചെയ്യുക, അതോ ഒരു മിച്ചിരുന്നിട്ടുള്ള ഒരു എഡിറ്റിംഗ് പ്രോസസ്സാണോ?
1: ഫസ്റ്റ് ഒരു ബേസിക് ആദ്യത്തെ ഒരു ഫസ്റ്റ് കട്ട് നമ്മൾ നമ്മുടെ ഇതനുസരിച്ച് ചെയ്യും, എന്നിട്ട് സാറ് വന്നിരിക്കും, സാറിന് വേണ്ട ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, അത് എനിക്ക് വർക്കാവുന്നില്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കും. അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. സാറങ്ങനെ ഫുൾ പടം എഡിറ്റ് അങ്ങനെ കൂടെ ഇരിക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് വേർഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വന്നിരുന്ന് അതിൻ്റെ മുകളിലുള്ള കൂട്ടലും കുറക്കുകളും ചർച്ചകളും ഒക്കെയാണ്
0: കൂടുതലും.
1: കപ്പിത്താൻ അദ്ദേഹത്തിന്റെ അല്ലേ സിനിമ.
0: ഇപ്പോ ദൃശ്യം പോലെ ഒരു സീരീസ് ഫിലിം എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു എഡിറ്റർ നിലയിലുള്ള ഒരു വെല്ലുവിളി എന്തായിരുന്നു?
1: എഡിറ്റിംഗിലെ വെല്ലുവിളി അല്ലായിരുന്നു, അത് ആക്ച്വലി പടത്തിന്റെ ഒരു ബ്രാൻഡ് വാല്യൂവും ഒരു എക്സ്പെക്ടേഷനും ഉണ്ടല്ലോ, അപ്പൊ അതിന് കോട്ടം സംഭവിക്കരുത് എന്നുള്ളത് തന്നെയാണ്. നമ്മള് ചെയ്തു വരുമ്പം ഒഫ്കോഴ്സ് കമ്പാരിസൺ ഉണ്ടാവും, വണ്ണ് പോലെ ടു പോലെ എന്നുള്ള രീതിയിൽ. കാണാൻ വരുന്ന ഓഡിയൻസ് എന്താ പറയാ, ഭയങ്കര ഹൈ എക്സ്പെക്ടേഷനോടെയാണ് വരുന്നത്. അവരുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ സംഭവം സെർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ ഓഫ്കോഴ്സ് ദൃശ്യത്തിന്റെ ഒരു നറേറ്റീവ് പാറ്റേൺ ഉണ്ടല്ലോ, അതും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വണ്ണും ടൂവും പോലെ തന്നെയാണ് ത്രീയുടെയും ഒരു നറേറ്റീവ് പോകുന്നത്. അത് ആ ഒരു ഫ്ലോ കട്ടാവാതെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. സാറ് എഴുതുമ്പോൾ സ്ക്രിപ്റ്റിൽ ഉണ്ട് സാധനം, ഷൂട്ട് ചെയ്ത് വരുന്നു. അപ്പം നമ്മുടെ ചാലഞ്ച് എന്നുള്ളത് ഇതിനൊരു താളം ഉണ്ടല്ലോ, അത് ഈ പ്രേക്ഷകരിലേക്ക് ഇത് സസ്പെൻസുകൾ എത്തിക്കുന്നതിൻ്റെ ഒരു ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഒന്ന് ആൾക്കാരെ മുഷിപ്പിക്കാനും പാടില്ല, എന്നാൽ നമ്മൾ എന്തെങ്കിലും റിവീൽ ചെയ്യുന്ന സമയത്ത് എന്നാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് തന്നെ ആൾക്കാർക്ക് അത് കിട്ടണം. പ്രത്യേകിച്ച് ദൃശ്യം സീരീസ് ആവുന്നത് കൊണ്ട് ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും, എന്ത് ടൂവും കൂടെ കഴിഞ്ഞോടെ ഇപ്പോൾ ആൾക്കാർ ഒരു സീനേയും വെറുതെ വിടില്ല, എന്തേലും ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ എല്ലാവരും അവരവരുടേതായ തിയറികളും കോൺസെപ്റ്റുകളും ആലോചിച്ചുകൊണ്ടാണ് പടം തന്നെ കാണുന്നത്. അപ്പോൾ ആൾക്കാരെ അതിന് വിട്ടുകൊടുക്കാതെ അവരെ നമ്മൾ പറയുന്ന കഥയുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. ഒരു ഫ്രഷ് സിനിമയ്ക്ക് ഇത്രയും ബാധ്യതയില്ല, പക്ഷെ ദൃശ്യം എന്ന് വരുമ്പോഴത്തേനും അത് മാത്രമല്ല, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പടം അല്ലല്ലോ അത്.
0: അപ്പൊ നമുക്കിപ്പോ ദൃശ്യത്തിലെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: സന്തോഷം.
0: ഏത് പാട്ടാ?
1: ദൃശ്യം 3 ഇനി വരുമോ എന്നുള്ള സോങ്. അത് ആക്ച്വലി സിനിമയ്ക്കകത്തില്ലായിരുന്നു, നമ്മളൊരു ഓപ്പണിംഗ് ടൈറ്റിൽ സീക്വൻസിന് വേണ്ടി ചെയ്യിച്ചതാണ് ആ പാട്ട്. പക്ഷെ പിന്നെ പ്ലാനുകൾ മാറി, അവിടെ മ്യൂസിക്കായി, അപ്പോൾ നമ്മളതിനെ പ്രൊമോഷണൽ ലിറിക്കൽ വീഡിയോ പിന്നെ എവിടെയെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പിന്നെ മാറ്റി വെച്ചൊരു പാട്ടാണത് ഇനി വരുമോ. പക്ഷേ അത് ഞങ്ങൾക്കെല്ലാവർക്കും വന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു അത്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായകാണ്. ഇപ്പോൾ പടം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്ക്രിപ്റ്റ് എന്തായാലും വായിക്കുമല്ലോ. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്ത രീതിയിലല്ല വന്നിട്ടുള്ളതെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ ഡയറക്ടർ അടുത്ത് സംസാരിക്കാറുണ്ടോ?
1: നമുക്ക് അതിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. എന്തെങ്കിലും അതുപോലെ വർക്കാവുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് തുറന്നു പറയാനുള്ള ഇതുണ്ട്. നമുക്ക് ഇപ്പൊ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദൃശ്യത്തിന്റെ അല്ല, ഇതിന് മുമ്പത്തെ വർക്ക് ചെയ്ത ചില സിനിമകളില് ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്ത് അങ്ങനെ വീണ്ടും അതിനെ ബെറ്റർ ആക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട്.
0: വിനായകന്റെ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് സിനിമ പഠിക്കാൻ ഇവിടെ എറണാകുളത്ത് നിയോ ഫിലിം സ്കൂളിൽ വന്ന ആളാണ്. ആ സമയത്ത് ഇങ്ങനെ കുറെ പഠനം അത്ര നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് എന്റെ പോയിട്ടില്ല. ഒരു പ്ലസ് വൺ പ്ലസ് ടു
0: ആ സമയത്ത് ഫിലിം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നോ?
1: സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു, അല്ലാതെ സിനിമയെ കയറണം സിനിമ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്കങ്ങനെ. ഇനി എന്താ പറയാ, ഈ പുസ്തകം തിയറി പഠിപ്പ് പരീക്ഷ എക്സാം ആ ഒരു സംഭവം ഇനി വർക്കാവില്ല എന്നൊരു സ്റ്റേജിലാണ്. എന്നാൽ പിന്നെ നമുക്ക് പിന്നെന്തെങ്കിലും ഇഷ്ടമുള്ള പരിപാടി എന്നുള്ളത്, സിനിമ ഭയങ്കര ഇഷ്ടമാണ്, കമ്പ്യൂട്ടറെ കുത്താനും ഇഷ്ടമാണ്, അങ്ങനെ എന്നാ ആണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്കും കൃത്യമായ പ്ലാനോ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം സംഭവിച്ച് സംഭവിച്ച് അങ്ങ് ഇവിടം വരെ എത്തിയതാണ്.
0: അപ്പോൾ എഡിറ്റിംഗ് ചൂസ് ചെയ്യാൻ കാരണം ഈ സിസ്റ്റത്തോടുള്ള ഇഷ്ടം അങ്ങനെയാണോ?
1: അങ്ങനെ എഡിറ്റിംഗ് ചൂസ് ചെയ്ത് വന്നതൊന്നുമല്ല, ഇവിടെ വരിക, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക,

0: കമ്പ്യൂട്ടറിനോട് ഇഷ്ടം. അതിപ്പോൾ എഡിറ്റ് മാത്രമല്ല, VFX ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആക്ച്വലി നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഇത്രയും ഫീസ് കുറവുള്ള പരിപാടി എഡിറ്റിംഗ് ആയിരുന്നത് കൊണ്ട് അതങ്ങ് ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിൽ പഠിക്കുമ്പോൾ പോലും എനിക്കങ്ങനെ സിനിമ എന്താ കയ്യെത്താത്ത ഒരു സാധനം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. ഇത് വല്ല ചാനലിലും ഇത് കഴിഞ്ഞ് കയറാമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഒരു 3 മാസം ട്രെയിനിംഗ് ആയിട്ട് ഒരു ചാനലിൽ പോയി നിന്നു. അപ്പോഴാണ് ഇല്ല ഇതല്ല നമ്മുടെ ഒരു സാധനം എന്നൊരു തോട്ട് വന്നതും, പിന്നെ തിരിച്ചു വന്ന് വീണ്ടും ഇങ്ങനെ ആരുടെയിലും കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ ചോദിച്ച് ചോദിച്ച് ചോദിച്ച് കുറച്ച് നാളിന് ശേഷം എൻ്റെ സീനിയർ ആയിരുന്നു അയ്യൂബ് ഖാൻ. പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്റ്റുഡിയോ പോലെ ചെറിയ വർക്കുകൾ ചെയ്യുന്നൊരു ഐഡിയ പുള്ളി പ്ലാൻ ചെയ്തപ്പോൾ അതിലേക്കാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ സമയം നന്നായിരുന്നു, ഞാൻ ചെന്ന് ഒരാഴ്ചക്കുള്ളിൽ പുള്ളിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ ചാൻസ് കിട്ടി. അതായിരുന്നു ഫസ്റ്റ് ദൃശ്യം. അപ്പോൾ ഓഫ് കോഴ്സ് ആ സ്റ്റുഡിയോ പ്ലാൻ പുള്ളി ഡ്രോപ്പ് ചെയ്തു, കൂട്ടത്തിൽ ഞാൻ സിനിമയിലേക്ക് കയറി.
1: അതും ലാലേട്ടൻ്റെ ഫിലിമിലേക്ക് തന്നെ എൻട്രി. ഇപ്പോൾ നിങ്ങൾ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ എഡിറ്റിംഗ് അല്ലാതെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നോ? സൗണ്ട് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, അങ്ങനെ
0: എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ തേർഡ് ബാച്ച് അങ്ങ് ഉണ്ടായിരുന്നു. അവർ തുടങ്ങി വരുന്ന ഒരു സമയമാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു, കോഴ്സ് ഡിസൈൻ ആണെങ്കിലും എല്ലാം കൊണ്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു. മെയിൻ നമ്മൾ പഠിക്കുന്ന എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി സൗണ്ട് ഡയറക്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ വെൽക്കം ആണ്. ഞങ്ങളൊക്കെ പഠിക്കാൻ ചെല്ലുമ്പം ഈ സിനിമ പഠിക്കുക എന്നുള്ളത് അത്രയ്ക്ക് എന്താ പറയുക, എല്ലാവരും വെൽക്കം ചെയ്യുന്നൊരു കാര്യമല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പം ഞങ്ങളുടെ ബാച്ചിൽ 60 പേരുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും അത് 30 പേരെ അടിച്ചു ചുരുങ്ങി. ചിലർ എക്സൈറ്റ്മെൻ്റ് വരുന്നവരുണ്ടാവും, ചിലർക്ക് വീട്ടിലെ പ്രഷർ കാരണം നിർത്തി പോയേണ്ടി വന്നവരുണ്ടാവും. ഇപ്പോഴാണ് കുറച്ചുകൂടെ അതൊരു കോമൺ കോഴ്സായി മാറിയത്.
1: ഫസ്റ്റ് ഫിലിം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത നെക്സ്റ്റ് പടങ്ങൾ വന്നു തുടങ്ങിയിരുന്നു.
0: ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ, ഞാനും സിനിമകൾ ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമാ ലൊക്കേഷൻ ആയിരുന്നു ദൃശ്യം. ഞാൻ അത് കഴിഞ്ഞ ഐബേന്റെ കൂടെ തന്നെ പടങ്ങളിൽ അസിസ്റ്റ് ചെയ്തായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ ജിത്തു ജോസഫിന്റെ എഡിറ്റർ അയ്യൂബ് ഖാൻ ആയിരുന്നതുകൊണ്ട് സാറിന്റെ പടങ്ങളിൽ കൂടുതൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സ്പോട്ടിൽ ഞാൻ മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയി തുടങ്ങിയത് ആദി പ്രണവ് മോഹൻലാലിന്റെ പടം. അപ്പം അത് അങ്ങനെ 2-3 പടം ഞാൻ സ്പോട്ടും ചെയ്തപ്പം ഓക്കെ, അപ്പോഴാണ് സാറുമായിട്ട് കൂടുതൽ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതും. അപ്പോഴായിരിക്കും സാറിന് തോന്നിയത് പുള്ളി അടുത്ത പടം ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങ് ഞാൻ തമ്പി എന്ന് പറഞ്ഞൊരു സാറൊരു തമിഴ് പടം ചെയ്തിരുന്നു. അപ്പൊ അതാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തത്. പക്ഷെ അത് തമിഴായിരുന്നല്ലോ, നമുക്ക് മലയാളത്തിൽ ചെയ്യണം, മലയാളമാണല്ലോ നമ്മുടെ.
1: ജിത്തു ജോസഫ് തന്നെ തമിഴിൽ ഡയറക്ട് ചെയ്ത പടം,
0: കാർത്തി, ജ്യോതിക, നിഖില, വിമൽ ഇവരെല്ലാം അഭിനയിച്ചൊരു പടം 19-ലായിരുന്നു
1: തോന്നുന്നു.
0: അതായിരുന്നു ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയ പടം. ആക്ച്വലി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് റാം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു, അതും ലാലേട്ടനെ വെച്ചോണ്ട് തന്നെ. പക്ഷെ ആ പടം ഇപ്പൊ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുകയാണ്. അപ്പൊ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു നമ്മള്. ഓക്കെ, അറ്റുനോറ്റ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞു, അതും മോഹൻലാലിനെ വെച്ച് വലിയൊരു പടം തുടങ്ങി. പക്ഷെ അത് ബാധി വെച്ച് നിന്നു എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അയ്യോ. പക്ഷെ ചിലപ്പോഴൊക്കെ അത് ഭയങ്കര നിമിത്തങ്ങളെ വിശ്വസിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങിയ ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ ആദ്യത്തെ മലയാള പടം എന്നുള്ള രീതി വന്നു.
1: അപ്പൊ നമുക്കിപ്പോ ഒരു പാട്ട് കൂടി കേൾക്കാം അല്ലേ? ഇപ്പൊ വിനായക 10 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം.
0: നേരിലെ റൂഹെ എന്ന് പറഞ്ഞൊരു സോങ്. സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ഇല്ലായിരുന്നു, അത് നേരെ പ്രൊമോഷണൽ സോങ് ആയിട്ട് ചെയ്ത പാട്ടാണ്. അത് ഇപ്പൊ ദൃശ്യത്തിന് കാര്യത്തിൽ സംഭവിച്ചിട്ട് നേരത്തെ തിരിച്ചാണ് നേരിടെ സംഭവിച്ചത്. പ്രൊമോഷണൽ സോങ് എടുത്ത് പടത്തിൽ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് നോക്കി വർക്കായതാണ്.
1: സോങ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി.
0: ഇമ്പാക്ട് ഉണ്ടാക്കി.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായക് ആണ്. അപ്പോൾ വിനായകൻ്റെ സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ കൂടെയുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്?
1: സാറ് തീർച്ചയായിട്ടും എൻ്റെ ഒരു മെന്റർ തന്നെയാണ്. കാരണം ഞാൻ എന്താ പറയുക, സിനിമ പഠിച്ചതും എല്ലാം സാറിൻ്റെ പടങ്ങളിലൂടെ തന്നെയാണ്. ഇത്രയും ഒരു 10-13 വർഷമായിട്ട് സാറിൻ്റെ കൂടെ തന്നെ എല്ലാ സാറിൻ്റെ മിക്ക സിനിമകളിലും വർക്ക് ചെയ്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഫാമിലി തന്നെയാണത്. ട്രസ്റ്റ് ആൻഡ് കംഫർട്ട്, അതാണ് സിനിമയിലെ എല്ലാ മേഖലയിലും വേണ്ടത്.
0: ഇപ്പം ദൃശ്യത്തിലേക്ക് വരുമ്പോൾ ഏത് ഭാഗം എഡിറ്റ് ചെയ്ത സമയത്താണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നി?
1: ഓഫ് കോഴ്സ് ആ ക്ലൈമാക്സ് തന്നെയാണ്.
0: ക്ലൈമാക്സ്
1: തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഓഡിയൻസ് ആരും അത് ഗസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ആ സീൻ, അതും കുറച്ചധികം ഇന്റർകട്ടുകൾ വരുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട് അതായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടും ഭയങ്കര ഡ്രസ്സായിട്ടും ചെയ്ത ഒരു പോർഷൻ.
0: അപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യത്തിലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായക്കാണ്. ഇപ്പോൾ ഓരോ ഫിലിമും ചെയ്യുന്ന സമയത്ത് ഓരോ ഡയറക്ടേഴ്സിനും ഓരോ രീതികളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഈസിയാന്ന് തോന്നുന്നുണ്ടോ?
1: അങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റൈലിൽ പെട്ടു പോകരുത് എന്നുള്ളതാണ്. കാരണം എല്ലാം ചെയ്യാൻ പറ്റണം. ഇച്ചിരി ഓഫ് ബീറ്റ് പടമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം, എന്നാൽ ഒരു ഹൈ കൊമേഴ്ഷ്യൽ പടവും ചെയ്യാൻ പറ്റണം. പക്ഷേ ഓക്കെ, നമ്മൾക്ക് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ചെയ്യാൻ കുറച്ചുകൂടെ നമ്മളെക്കൊണ്ട് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും, അതുണ്ടായിരിക്കും. പക്ഷേ എല്ലാത്തിലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഒരു ഡയറക്ടറെ കൂടാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് കൂടുതൽ ഡയറക്ടേഴ്സിലേക്ക് അപ്രോച്ച് ചെയ്ത് അവരുടെയും കൂടെ ടേസ്റ്റും ഒരു രീതികളും നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ അതെല്ലാം ഹെൽപ്പാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പരമാവധി അതുകൊണ്ട് നോക്കുന്നത് തിയേറ്ററിൽ പോയി, മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കൂടുതൽ സിനിമകൾ കാണുക എന്നുള്ളതാണ് ഞാൻ എന്നെ തന്നെ പോളിഷ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന കാര്യം.
0: വിനായക ഇപ്പോൾ ഒരു 10 സിനിമകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ.
1: തമ്പി, അത് കഴിഞ്ഞ് ദൃശ്യം 2, 12th മാൻ, കൂമൻ, നേര്, നുണക്കുഴി, മിറാജ്, വലതുവശത്തേക്കള്ളൻ, ദൃഢം, ഇപ്പോൾ ദൃശ്യം 3.
0: മിക്കതും ഒരു സസ്പെൻസ് ത്രില്ലർ പടങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ?
1: മോസ്റ്റ്ലി അതാണ്. അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്, കൂടുതൽ ജോണറുകൾ ട്രൈ ചെയ്യുക.
0: ഈ ത്രില്ലറുകൾക്ക് ഇപ്പോ ഒരു നല്ല വ്യൂവേഴ്സ് ഉള്ളതായിട്ട് തോന്നാറുണ്ടോ?
1: ഇപ്പം ഇപ്പൊ എന്താ പറയാ, എല്ലാവരും ഓട്ടത്തിലല്ലേ ജീവിക്കാറുള്ളത്. അപ്പൊ ഈ തിയേറ്ററിനകത്ത് കയറിയ 2 മണിക്കൂറോ 3 മണിക്കൂറോ എൻഗേജ് ചെയ്തെടുത്തുക. അപ്പോൾ ത്രില്ലറുകളുടെ ഗുണമെന്ന് വെച്ചാൽ വൺസ് ഹുക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല പിടിച്ച് നമ്മൾ ആ ഒരു 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തോളൂ. ഇപ്പം ത്രില്ലർ എന്നൊന്നുമല്ല, ഏത് അതിപ്പോൾ പേടി, ഹൊററോ, കോമഡി ഏതാണേലും തിയേറ്ററിൽ ഇരിക്കുന്നവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അതാണ് വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് തന്നെയാണ്.
0: എക്സ്പീരിയൻസ്
1: ലാലേട്ടൻ അടിപൊളിയല്ലേ? ഞാനിപ്പോൾ 10 ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ മോഹൻലാൽ സിനിമകളാണ്. ദൃശ്യം 2, ദൃശ്യം 3, നേര്, 12th മാൻ, ആ 4 സിനിമ. ഫസ്റ്റ് ദൃശ്യം തൊട്ടങ്ങളുള്ളതുകൊണ്ട് ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനും എടുത്തു പോകാനും ഒക്കെ ഭയങ്കര പേടിയുള്ളിടത്തു നിന്ന് ഇപ്പം കുറച്ചുകൂടെ കംഫേർട്ടും ഫ്രീഡം ഒക്കെ കിട്ടി. അത് നമ്മളൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ആള് ചില്ലാണ്. അന്നൊന്നും ഒരേപോലെ സെറ്റിൽ എല്ലാരെയും ഹാപ്പി ആക്കി, കംഫേർട്ട് ആക്കി, തമാശ പറഞ്ഞ്.
0: ലാലേട്ടന് മാത്രം പ്രായമാവുന്നില്ല അല്ലേ?
1: അതെ അതെ. എന്റെ ആ സമയത്തേക്ക് ഫോട്ടോ എടുത്ത് നോക്കിട്ട് നോക്കുമ്പോ പുള്ളി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വലുതാവുന്നു.
0: ഡിറക്ഷൻ പ്ലാൻ ഉണ്ടോ?
1: നിലവിലില്ല, ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം എന്താ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ.
0: എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനാണ് ഡിറക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഫിലിം ഇങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ തോന്നാറില്ലേ നമുക്ക്?
1: അത് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ തോന്നുമ്പോ തന്നെ അതിനകത്ത് നമ്മുടെ മൈനസുകളും ജഡ്ജ് ചെയ്യാൻ പറ്റും. ചില സാധനങ്ങൾ ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്ന സീനുകൾ ഞാൻ ചിന്തിച്ചു വെച്ചതിനേക്കാളും ബെറ്റർ വരുമ്പം അവിടെ നമ്മൾ നമ്മുടെ കുറവല്ലേ കാണുന്നത്. അപ്പം ഞാനിതിനെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ക്രേസോ കോൺഫിഡൻസോ തോന്നുന്ന ഒരു മൊമെന്റിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നേ ഞാൻ ഇതാകുള്ളൂ. തൽക്കാലം ഇപ്പൊ വെട്ടിക്കണ്ടെങ്കിലുമായി നടക്കാം.
0: വിനായക തന്നെയാണ് കൂടുതൽ എല്ലാ പടങ്ങളിലും സ്പോട്ടും ചെയ്തെന്ന് തോന്നല്ലേ. അപ്പൊ ഇതൊരു വർക്ക് ലോഡ് അല്ലേ ശരിക്കും?
1: ആ പക്ഷെ ലൊക്കേഷൻ ഇപ്പോൾ ഞാനൊക്കെ ഇച്ചിരി ഈ ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് കൂടുതലും മുറിക്കുള്ളി കമ്പ്യൂട്ടറിന് മുന്നിലാണ് ജീവിതം. ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ അത് കുറച്ചെങ്കിലും നമ്മളൊരു ഔട്ട്സൈഡ് എൻജോയ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിങ്ങിലാണ്. അതുകൊണ്ട് അവിടെ വർക്ക് ലോഡ് ഉണ്ടെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യും.

0: അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ലൊക്കേഷനിലും കൂടുതലും ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് നേരിട്ടതെല്ലാം കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയെന്നുണ്ട്. ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഹാപ്പി.
1: സീൻസ് ഒക്കെ കാണുന്ന കാരണം പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരത്തെ കുറച്ചുകൂടി ഈസി ആണ് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ?
0: ഓഫ് കോഴ്സ് കാരണം ഇപ്പോൾ എന്തൊക്കെ ഷോട്ട് എത്രത്തോളം പോയിട്ടുണ്ട് ഇതെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് എന്താ മൂന്നോ നാലോ പോയി ടേക്കുകളിനകത്ത് ചിലപ്പം എല്ലാ ടേക്കിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണും. നേരിട്ട് കാണുന്നതുകൊണ്ട് നമുക്കത് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഫുൾ ഇത് കാണാനിരുന്നാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോവും. ലൈവിൽ ഇത് കാണുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. അപ്പം അത് ഗുണമുണ്ട് ദോഷമുണ്ട്.
1: ഓക്കെ ടേക്കുകളല്ലാത്ത എല്ലാ ടേക്കുകളും കാണുമോ?
0: ലൊക്കേഷനിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ലൈവായിട്ട് കാണുമല്ലോ.
1: എന്നാലും നമ്മൾ പക്ഷെ ഓർത്ത് വെക്കില്ലല്ലോ ഏത് ടേക്കായിരിക്കും.
0: അല്ല, എനിക്കത് ശീലമായതുകൊണ്ട് എൻ്റെ തലയുണ്ട്. പിന്നെ ഞാൻ സ്പോട്ടും ചെയ്യുന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും നല്ലൊരു സാധനം കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കും. ചിലപ്പോൾ ഓക്കെ പറയാത്ത ഒരു ഷോട്ട് ആയിരിക്കും, പക്ഷെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ കൊള്ളാൻ തോന്നിയാൽ ഞാനതെടുത്ത് മാറ്റി വെക്കും ഫൈനലി യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ.
1: അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പറയാം.
0: വെട്ടത്തിലെ മഴത്തുള്ളികൾ കൊഴിഞ്ഞിടും ഈ നാടൻ വഴി.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായകാണ്, കൂടെയുള്ളത് ഞാൻ വി എസ് സ്മിത. ഇപ്പോൾ മറ്റുള്ള ഭാഷകളിലുള്ള റീമേക്കുകളെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? ഇപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമായിരുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് അത്രയും പോകണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
1: ഓഫ് കോഴ്സ്, നമ്മൾ അധികം അധികം അങ്ങനെ കണ്ടിട്ടില്ല, കുറച്ച് അങ്ങനെ റീമേക്കുകളെ കണ്ടുള്ളൂ. പക്ഷേ ചില സീനുകൾ അവർ നന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നും, ചില സീനുകൾ നമ്മൾ ചെയ്ത് വെച്ച പോലെ വന്നിട്ടില്ല എന്ന് തോന്നും.
0: ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാ പടങ്ങളും വർക്കാവണം നിർബന്ധമൊന്നുമില്ല അല്ലേ? അപ്പോൾ പടം വർക്കാവാതെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഡിറ്റേഴ്സിനെ അത് എഫക്ട് ചെയ്യുക?
1: അല്ല, ചിലതൊക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ,
0: എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം.
1: ഫൈനൽ എഡിറ്റ് എന്ന് മാത്രമേ, നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫൈനലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അത് എത്രത്തോളം അത് വർക്കാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ധാരണ നമുക്ക് വരും. മോസ്റ്റ്ലി അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ധാരണയെല്ലാം സക്സസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിൽ സാധാരണ പോകാറ്. ഫസ്റ്റ് അന്ന് ദൃശ്യം ചെയ്യുന്ന സമയത്ത് ഇത് നല്ല സിനിമയാണ്, ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ചരിത്ര വിജയം ആ ഒരു രീതിയിലേക്ക് ദൃശ്യം കയറി ഹിറ്റാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
0: ഫിലിമിലേക്കുള്ള പാട്ടുകൾ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് താല്പര്യം?
1: എനിക്ക് അധികം പാട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പാട്ടുകൾ എഡിറ്റ് ചെയ്യുന്നത്. അത് പക്ഷെ എനിക്ക് കൂടുതലും സിറ്റുവേഷണൽ സോങ് പോലെയാണ് വന്നേക്കുന്നത്. ഈ കൊറിയോഗ്രാഫ്ഡ് സോങ് അങ്ങനെ അധികം ഫസ്റ്റ് പടത്തിലൊന്നും ചെയ്യാൻ കിട്ടിയതേ ഉള്ളൂ. അത് ഡാൻസ് പരിപാടിയൊക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് സോങ്, പ്രോപ്പർ കൊറിയോഗ്രാഫി. ബാക്കി ചെയ്ത പടങ്ങളിൽ മോസ്റ്റ്ലി സിറ്റുവേഷൻസ് ആയിരിക്കും. സ്ക്രിപ്റ്റിൽ നമ്മൾ ആ സിറ്റുവേഷൻ വെച്ചിട്ടുള്ള കുറച്ച് സീനായിട്ട് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ പാട്ടിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നൊരു പ്രോസസ്സ്. കൊറിയോഗ്രാഫിഡ് സോങ് എന്ന് പറയുമ്പോഴത്തേനും പക്ക അതിൻ്റെ എല്ലാം ബീറ്റ് ടു ബീറ്റ് പ്രീ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത പരിപാടികളാണല്ലോ. അങ്ങനത്തേത് ഞാൻ ആക്ച്വലി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും രസമാണ് മറ്റേത് ചെയ്യാൻ.
0: സീൻസ് എടുത്തിട്ട്
1: റാൻഡം സീൻസ് എടുത്തിട്ട് അത് പാട്ടിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പം അവിടെ കൃത്യമായിട്ട് ഓർഡറൊന്നുമില്ല, നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു മ്യൂസിക്കൽ ഹൈ ഉള്ളൊരു ഏരിയയിൽ ഇന്ന സീൻ കൊണ്ട് വെക്കുക എന്നുള്ള ചോയ്സ് എൻ്റെയാണ്, നമ്മളാണ് ഡിസിഷൻ മേക്കർ. ഇതിങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്.
0: വിനായകൻ്റെ ഫാമിലി കോട്ടയത്ത് വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
1: ഫാമിലി വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ, ഇതാണ് ഫാമിലി, പിന്നെ ഞാനും.
0: അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വിനായക ആഗ്രഹിക്കുന്ന പോലെ തന്നെ പല ജോണേഴ്സിലുള്ള സിനിമകൾ ലഭിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വിനായക്.
1: താങ്ക് യു, ഞാനും അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എല്ലാം.
0: താങ്ക് യു വെരി മച്ച് വിനായക്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 1:47 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആവാറായി. ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പോഴായിരിക്കും പലരും ഓർത്തത് ഓ ഉച്ചയാവാറായല്ലേ, നല്ല മഴയൊക്കെ ആയിട്ട് ആകെ രാവിലെ തൊട്ട് കറുത്തിരുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റില്ല ഉച്ചയായോ ഒരു രാത്രിയായോ, എല്ലാം രാവിലെ തൊട്ട് അങ്ങനെ ഇരുണ്ട് ഓടി നിൽക്കുവാണ്. പക്ഷേ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഞങ്ങൾ കൃത്യസമയത്തിലൂടെ എത്തിയിരിക്കും. യുവർ ചോയ്സിന്റെ ടൈമാണ്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പാട്ട് വെച്ച് തരാൻ ഞാൻ വന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. 2 മണി വരെ സമയമുണ്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-8101. 0484-242-8101 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റേഡിയോയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കഴിയെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് നല്ലോണം ദൂരം മാറി എന്ന് സംസാരിക്കണം. എങ്കിലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. പോരാത്തതിനിപ്പം

മഴയും കൂടിയാണ്, മഴ ഡിസ്റ്റർബൻസ്, മഴയുടേതായ ഉച്ചയും ബഹളവും ഒക്കെ എന്തായാലും ഉണ്ടാവും എന്ന് വെച്ചിട്ട് വിളിക്കാൻ മടിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എപ്പോഴും വിളിക്കുന്ന ശ്രോതാക്കൾ ഒന്ന് മാറിക്കൊടുത്താൽ നമുക്ക് ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്ത, അയ്യോ ഇതുവരെ ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, റേഡിയോയിൽ കൂടെ ഞങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒന്ന് സംസാരിക്കാൻ ഒരു അവസരമാവും. അങ്ങനെ ഒരു ഉദാര മനസ്കത കാണിക്കണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നല്ലൊരു പാട്ട് കേട്ടിട്ട്, നല്ലൊരു പാട്ടിന്റെ അകലത്തിൽ നമുക്ക് ഇന്നത്തെ യോഗ ആരംഭിക്കാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: The Indian Navy invites online applications from unmarried male and female candidates for 10+2 BTech cadet entry scheme, permanent commission. Last date for submission is 18 June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat. Join Indian Navy.
2: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അങ്ങനെ യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 9:40 ആയപ്പോ നമുക്ക് ആദ്യത്തെ കോളർ, ഫസ്റ്റ് കോളർ ആരാണ്, ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: അതുല്യ.
1: അതുല്യ, എവിടുന്നാ വിളിക്കുന്നേ? സ്ഥലം
2: കൊടുങ്ങല്ലൂർ.
1: ഓ ഹോ ഹോ, അമ്പലത്തിനൊക്കെ അടുത്താണോ? കുറച്ചുകൂടി പോണോ അല്ലേ? അത് ശരി. ഓക്കെ, എന്തൊക്കെയാ വിശേഷം? മഴയുണ്ടോ? മഴയാണ്. ആ ഇപ്പൊ മഴയില്ല അല്ലേ? റേഡിയോ നല്ലോണം വോളിയം കുറച്ചല്ലോ അല്ലേ? കുറച്ചു. എന്താ ചെയ്യുന്നേ അതില്യ? പഠിക്കുവാണോ? പ്ലസ് ടു കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പ്ലാൻ? പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരോടും എല്ലാവർക്കും ചോദിക്കാൻ ഒന്നേ ഉള്ളൂ. ഓ, ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം. ഓഹോ ഹോ, അതെന്താണ്? ഈ കൊച്ചു കാലം തൊട്ട് ഇത് തന്നെയാണോ ആഗ്രഹം? അത് ഇടയ്ക്ക് വെച്ച് മാറിയോ? അങ്ങനെയാണോ? മാറിയതാണല്ലേ. കുഞ്ഞിനാളിൽ ആരാവാനായിരുന്നു ഇഷ്ടം? എന്താ മോളെ കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ.
2: പോലീസ് യൂണിഫോം അല്ലേ?
1: പോലീസ് ആവാനായിരുന്നു ഇഷ്ടം. അതെയോ? പക്ഷേ പൊട്ടത്തരല്ല, നല്ല ആഗ്രഹമാണ്. അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ചിലര് മാത്രമാണ് ആ കൊച്ചിലുള്ള ആഗ്രഹത്തിൽ അങ്ങനെ നിക്കുള്ളൂ. ചിലര് മിക്കവാറും എല്ലാരും മാറും. മാറി. ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം. അപ്പൊ ഏത് സ്ട്രീമാ പഠിച്ചത്? പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ്ങിന് ചേരാനുള്ള അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തോ? അഡ്മിഷൻ ഒക്കെ ആയോ? ആയിട്ടില്ല. ഹലോ, സമയം എടുക്കോ? അത് അതിന്റെ അഡ്മിഷൻ സമയം എടുക്കോ? അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കണം കേട്ടോ, വെച്ചോണ്ട് എങ്ങനെ താമസിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യണം. ജൂൺ ആയില്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളേ? അനിയത്തി. അപ്പൊ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കട്ടെ, അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്നുണ്ടോ? റേഡിയോ കേൾക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ ഈ മോളുടെ ഇഷ്ടത്തിന്, അതുല്യയുടെ ഇഷ്ടത്തിന് വിട്ടു തരുമോ, അതോ ഇങ്ങനെ പറയോ, സജഷൻ പറയോ, ഇതിനേക്കാൾ നല്ലത് അതല്ലേ, അങ്ങനെയൊക്കെ പറയോ?
2: പറഞ്ഞു.
1: പറഞ്ഞു? എന്താ പറഞ്ഞത്? സത്യം പറ. സർക്കാർ ജോലി മതി എന്ന് പറഞ്ഞോ? അത് ശരി. ആഹാ, ഇപ്പോഴങ്ങനെയാ പറയുന്നേ. അപ്പൊ സർക്കാർ ജോലിക്ക് നമുക്ക് ഏത് കോഴ്സ് പഠിച്ചാലും

0: ശ്രമിച്ചുകൊണ്ടിരിക്കാം, അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മള് PSC വഴി അതിന് വേണ്ടി പഠിക്കുക, സൈഡിൽ കൂടെ പഠിക്കാം. അപ്പൊ കോഴ്സ് അതില്ല.
1: ഓ PSC ക്ലാസ്സിൽ പോയതാ.
0: ആണോ ആണോ?
1: ഇവിടെ പഞ്ചായത്ത് വക കൊടുത്തിരുന്നു, അപ്പൊ അങ്ങനെ പോയതാ.
0: പോയതാണല്ലേ. അത് പക്ഷെ ഇനി നമുക്ക് ഒരുപാട് വയസ്സ് വരെ എഴുതാലോ.
1: പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കൂടി കഴിയണമെന്ന്.
0: ആണോ? ഓഹോ, അങ്ങനെയുണ്ടല്ലേ. അപ്പൊ സമയമുണ്ട്, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ PSC എന്താ പറയാ, സർക്കാർ ജോലിക്കും കൂടി ശ്രമിക്കുക. അതിന്റെ ഒപ്പം അതുല്യയുടെ ഇഷ്ടം പോലെ ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കുക. അത് എത്ര വർഷമുണ്ട് ഫാഷൻ ഡിസൈനിങ്?
1: 2 വർഷമുള്ളൂ.
0: ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ അതെല്ലാം നടക്കട്ടെ, എല്ലാം ഭംഗിയാവട്ടെ. അപ്പൊ ഫാഷൻ, വലിയൊരു ഫാഷൻ ഡിസൈനർ ആയിട്ട് ഒന്നും കൂടി വിളിക്കണം കേട്ടോ. കേട്ടോ, നല്ല സ്കോപ്പുള്ള ഫീൽഡാണ്. എന്താ പറയാ, ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്യാനല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് ഒരം ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ്. ഒരു എനർജി ഇല്ലല്ലോ, മഴയായിട്ടാണോ അതോ പൊതുവെ ഇങ്ങനെയാണോ? ഇല്ല, എന്ത് എന്ത് ചെയ്തിട്ട് ആണോ? അതെന്ത് പറ്റി രാവിലെ ചീത്ത കേൾക്കാൻ?
1: കോഴി പോയതല്ല, 28 എണ്ണത്തിനെ മേടിച്ചു, അതിനകത്ത് 5 എണ്ണം ഫംഗസ് ബാധിച്ച് ചത്തു. ബാക്കി 24 എണ്ണം കണ്ടുണ്ടായി. ആ 4 എണ്ണത്തിനെ പട്ടി പിടിച്ചു,
0: അതിനകത്ത്
1: ആകെ 1 എണ്ണത്തിനെ രക്ഷപ്പെട്ടുള്ളൂ. അത് ഇന്നലെ മുഴുവൻ ആ മഴയത്ത് നിൽക്കായിരുന്നു, കൂട് മഴയത്ത് ഇതായിരുന്നു പുറത്താക്കി ഇട്ടിരുന്നെ. അപ്പൊ അത് ഫുള്ള് മഴ ഇന്നലെ കൊണ്ടു. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു അതിനെ കറി വെക്കാൻ പറഞ്ഞിട്ട് ഇവര് കറി വെക്കലേ ഒന്നുമില്ല. അപ്പൊ അത് പറഞ്ഞപ്പോ ഓര് പറഞ്ഞു അതിനെ വെക്കേണ്ടത് ഇത് മാത്രമല്ലത് വളർത്തിയെന്ന് പറഞ്ഞു. അച്ഛന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അച്ഛന് കഴിക്കാൻ പറ്റിയിരുന്നപ്പോ ഓര് വെച്ചില്ല. ഇപ്പൊ അച്ഛന് കഴിക്കാന്ന് പറ്റാണ്ടായപ്പോഴാണ് ഇനി അച്ഛന് കഴിക്കാൻ പറ്റിട്ട് അപ്പൊ വെക്കാം.
0: അത് ശരി. അപ്പൊ അങ്ങനെ ഒരു
1: കൂട് മഴയെന്ന് മാറ്റിട്ട് ഒരു ഷീറ്റിന്റെ അടി കാക്കിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കാക്കാൻ പറഞ്ഞു എന്നെ ഇവിടെ കിടന്ന് ഷീറ്റ്.
0: ഓക്കെ, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ചെറിയ കോഴിക്കുഞ്ഞല്ലേ, അതോ വലുതാണോ?
1: ഒരുവിധം വലുത്.
0: അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മള് വളർത്തുന്ന കോഴിയല്ലേ, എന്തായാലും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മ പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് വളരട്ടെ കേട്ടോ. അമ്മയാ പറ, അത് അമ്മമാർക്ക് എപ്പോഴും നീ എന്താ പറയാ, വളർത്തുന്ന കുട്ടികളെ പോലെ ആയിരിക്കും ഈ വളർത്തുന്ന ജീവികളോട്, അതറിയാമോ? അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, അമ്മ
1: കേൾക്കുന്നുണ്ട്.
0: അപ്പൊ നായ പിടിക്കാത്ത രീതിയിലേക്ക് അതിനെ, നമ്മളുണ്ടല്ലോ ഈ പെറ്റ്സിനെ വളർത്തുമ്പോഴേ, എന്താ പറയാ, പെറ്റ്സ് എന്ന് പറയുമ്പോ കോഴിയും താറാവൊക്കെ ആണെങ്കിലും നമ്മൾ അതിനെ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനെ നായ പിടിക്കാതെയും ഒക്കെ അതും കൂടി നോക്കണം. അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഒരു സജ്ജീകരണം ചെയ്യും കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വലുതാവട്ടെ.
1: ഓക്കെ,
0: മഴ പെയ്യും. എന്തായാലും അതിന്റെ പേരിലൊന്നും വഴക്ക് വേണ്ട. നമുക്കിപ്പോ ഒരു അതുല്യാണ് വഴക്ക് പറഞ്ഞല്ലേ. ആ മോളെ വഴക്ക് പറഞ്ഞു അല്ലേ, ശരിയാക്കാം, നമുക്ക് അത് ശരിയാക്കാം. സാരില്ല, അത് പോട്ടെ, മഴയല്ലേ. എന്തായാലും കോഴിയുടെ പേരില് അച്ഛനമ്മയും മോളും കൂടി വഴക്കുണ്ടാക്കണ്ട. എനിക്ക് കോഴിയുടെ പാട്ട്, ഞാൻ നല്ലൊരു കോഴിയുടെ പാട്ട് വെച്ച് തരട്ടെ. കൊക്കൊക്കെ കോഴി, ഞാൻ ഇവിടെ നോക്കിട്ട് ഒരു രക്ഷയില്ല മോളെ. ആ കോഴി കൊക്കി കൊക്കി എങ്ങോട്ടാ പോയി. ഞാൻ വേറൊരു കോഴി ചിങ്കാര പൂങ്കോഴി എന്നുള്ള പാട്ടായാലോ?
1: അത് ഡെഡിക്കേഷൻ ഇട്ടാ പാട്ട്.
0: ഡെഡിക്കേഷൻ ആർക്കാണ്, അമ്മയ്ക്കാണോ?
1: അല്ല, അമ്മയ്ക്കല്ല,
0: ആഹാ, നാളെ ബർത്ത്ഡേ ആണോ? നാളെ നമ്മുടെ വാട്സപ്പിലേക്കും കൂടെ ഒരു മെസ്സേജ് അയച്ചോ കേട്ടോ, അനിയത്തിക്ക് ബർത്ത്ഡേ പറഞ്ഞിട്ട്.
1: വാട്സപ്പ്
0: നമ്പർ നമ്മൾ അനൗൺസ് ചെയ്യും കേട്ടോ ആ സമയത്ത് രാവിലെ. പത്ത് മണിക്ക്. ഓക്കെ, അപ്പൊ അനിയത്തിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും വക.
1: ഓക്കെ,
0: അപ്പൊ കോഴി വലുതായിട്ട് നമുക്ക് കറി വെക്കാം, തൽക്കാലം പാട്ട് കേട്ട് നമുക്ക് സന്തോഷിക്കാം. ഓക്കെ
1: ഓക്കെ.
0: എന്തോ എന്റെ പേര് വിഷ്ണുപ്രിയ, കേട്ടിട്ടുണ്ടോ എന്റെ മുമ്പ്? ഇല്ല. ആ ഓക്കെ, അപ്പൊ ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും, ഇടയ്ക്കൊക്കെ കേൾക്കൂട്ടോ. ഓക്കെ, അപ്പൊ അഡ്മിഷൻ ഒക്കെ അടിപൊളിയാവട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഹാപ്പി. അതുല്യ കുട്ടിയാണ് വിളിച്ചത്. വളരെ ഇന്നസെന്റ് ആയിട്ട്, ഇത്രയും നാച്ചുറൽ ആയിട്ട്, എന്താ പറയാ, വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ, എന്താ പറയാ, നമ്മളെ വീട്ടില് നമ്മളുടെ വീട്ടിലെ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ എന്നോട് സംസാരിച്ചു. ഒന്നും മറച്ചു വെക്കാതെ വളരെ എന്താ പറയാ നാച്ചുറലായിട്ട് എന്നോട് സംസാരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്തായാലും

എന്താ വീട്ടിലെ വഴക്ക് മാറാൻ വേണ്ടിയിട്ട്. കോഴിയെ കുറിച്ചിട്ടുള്ള നല്ലൊരു പാട്ടാണ് വരുന്നത്, എല്ലാവരും കേട്ടോളൂ, ആസ്വദിച്ചോളൂ. യുവർ ചോയ്സിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484 241.

0: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
1: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
0: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
0: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
1: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: എടാ, നീ കൈയഴുകുന്നില്ലേ?
5: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
4: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
5: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
6: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: യോ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 24:30 ആയിട്ടുണ്ട്. എല്ലാവരും ഊണ് തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും എന്ന് അറിയാം. ആ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ഹലോ.
8: ഹലോ
7: ഹലോ, പേര് പറയൂ.
8: മാഗി
7: ജോർജ്. പേര് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ആളെ, അല്ലേ? സ്ഥലം ഇനി പറയേണ്ടി വരില്ല. സ്ഥലം കൂടി പറഞ്ഞേക്കു. വൈപ്പിന്നല്ലേ? ആ, ഞങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, എന്താണ് വൈപ്പിലെ വിശേഷം? മഴ അല്ലേ?
8: മഴ, നല്ല മഴ. പിന്നെട്ടാ മഴ.
7: ആ, മഴയല്ലാതെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ?
8: വേറെ വിശേഷം അങ്ങനെയൊന്നും ഇല്ല.
7: ഇല്ല, ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണോ സൺഡേ ആയിട്ട്?
8: സ്പെഷ്യലാ, ഞാനും ഹസ്ബൻഡും മാത്രമല്ലേ, അപ്പൊ എല്ലാ ദിവസവും പോലെ.
7: അത് ശരി.
8: സൺഡേ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ.
7: എല്ലാ ദിവസവും സ്പെഷ്യൽ ആണല്ലോ അല്ലേ?
8: അതെ
7: അതെ. ഇന്നേ ഇന്ന് ഭക്ഷ്യ സുരക്ഷാ ദിനമാണെന്ന് അറിയാലോ അല്ലേ? ഫുഡ് സേഫ്റ്റി ഡേ ആണെന്ന്. അപ്പൊ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു?
8: പ്രത്യേകിച്ച് കൊച്ചുണ്ടായിരുന്നപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുവായിരുന്നു. പോയി സ്കൂള് തുറന്നപ്പോ പോയി.
7: ഓഹോ,
8: സ്കൂള് കൂട്ടിയപ്പോ ഇവിടെ ആയിരുന്നു, 2 മാസത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പോയി.
7: ഞാനങ്ങനെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്, നമ്മൾ എങ്ങനെയൊക്കെ ഭക്ഷണത്തെ കുറിച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കൂ എല്ലാവരും. പിന്നെ എന്താ, വേറെന്താ വിശേഷം? പുറത്തുനിന്ന് കഴിക്കുന്നതിൽ തെറ്റില്ല, നമ്മൾ എപ്പോഴും സ്ഥിരമാക്കരുതെന്നുള്ളതാണ്. അതെ അതെ അതെ അതെ അതെ, അതാണ് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പാക്കേജ്ഡ് ഫുഡും ഫാസ്റ്റ് ഫുഡിലൊക്കെ പ്രിസർവേറ്റീവ് ഒക്കെ എന്തായാലും ഉണ്ടാവും, കേടുകൂടാതെ സൂക്ഷിച്ച്. നമ്മൾ ഏത് സാധനം എടുത്ത് നോക്കിയാലും 2 വർഷത്തെ ഡേറ്റ്, 1 വർഷത്തെ ഡേറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറും എന്താ പറയാ പ്രിസർവേറ്റീവ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓർത്തപ്പോ എല്ലാവരും കേട്ടോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്.
8: എനിക്ക് എന്റെ ഡാഡി മരിച്ചുപോയി. ഇപ്പൊ 9-ാമത്തെ മരിച്ച ദിവസമാണ്, 10-ാം തീയതി അല്ല, 10-ാം തീയതി ആയിരുന്നു
7: ഡെത്ത് ആനിവേഴ്സറി അല്ലേ?
8: അമ്മിച്ചിടത് ഈ മാസം 26-ാം തീയതിയാണ് മരിച്ച ദിവസം. ഡാഡിക്ക് ഡാഡിയുടെ ബർത്ത്ഡേ 10-ാം തീയതിയാണ്. ഇല്ല,
7: മനസ്സിലായി.
8: ഡാഡിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിക്കാൻ വരുന്നതാണ് ഞാൻ.
7: തീർച്ചയായും തീർച്ചയായും. പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ.
8: ഡാഡിക്ക് മുഹമ്മദ് റാഫിയുടെ പാട്ടുകളൊക്കെ കൂടുതൽ ഇഷ്ടം, പക്ഷേ കുറച്ച് പഴയതാവുമല്ലോ.
7: മനസ്സിലായി മനസ്സിലായി.
8: പിന്നെ ഇഷ്ടമുള്ളതാണ് അഹത്തിലെ പാട്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട.
7: നല്ല പാട്ടാണത്, ഒത്തിരി അർത്ഥവത്തായ ഒരു പാട്ടാണ്.
8: ഡാഡിയുടെ ഓർമ്മക്ക് വേണ്ടി വെച്ചാൽ വാട്സാപ്പിലേക്ക് ചിലപ്പോ കിട്ടിയെന്ന് വരില്ലല്ലോ. എല്ലാ
7: വാട്സപ്പിലേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആകെ 1 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതില് നമ്മള് അതെ അതെ അതെ, നമുക്ക് 1 മണിക്കൂറാവുമ്പോ പറ്റുന്ന പാട്ടുകള് കഴിയുന്നത്ര മെസ്സേജ് വായിക്കാൻ ശ്രമിക്കുക ചെയ്യുന്നേ. അപ്പൊ പാട്ടുകൾ അഥവാ കൊടുക്കാൻ പറ്റാത്തത് നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്കിൽ എവിടെയെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തും. ഇതിപ്പോ എന്തായാലും ഈ പാട്ട്

0: എന്തായാലും വെച്ച് തരാം കേട്ടോ.
1: അപ്പൊ അതാണ് ഞാൻ ഇന്നിങ്ങനെ ചോദിക്കാം
0: എന്ന് വിചാരിച്ചു വിളിച്ചതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സന്തോഷായിട്ടിരിക്കൂ, മഴയിൽ എല്ലാരും സേഫായിട്ടിരിക്കൂ. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം.
1: ഓക്കെ താങ്ക് യു.
0: ഓക്കെ.

0: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യുവർ ചോയ്സിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെടാൻ വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484 2421 01. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ നമ്പറിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റേഡിയോയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: എന്റെ പേര് ചാന്ദിനി.
0: ചാന്ദിനി നല്ല പേരാ കേട്ടോ, അധികം ആർക്കും ഇല്ലാത്തൊരു പേരാണ്. ചാന്ദിനി നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാ, അധികം ആർക്കും ഇല്ല, പക്ഷെ നല്ല രസമുള്ള പേരാണ്. വീട്ടിലും ചാന്ദിനി തന്നെയാണോ വിളിക്കുക, വേറെ വിളിപ്പേരുണ്ടോ? ഇല്ല. എന്താ ചെയ്യുന്നേ?
1: വീട്ടമ്മ.
0: വീട്ടമ്മ അല്ലാതെ?

0: വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ?
1: ഹോബി ഒന്നുമില്ല, ഏത് സമയവും പാട്ട് കേൾക്കും. അടുക്കളയിലാണ് ഇരിക്കുന്നത്,
0: റേഡിയോ.
1: റേഡിയോ
0: അത് ശരി, ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കും.
1: അടുക്കള ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, ഇടക്ക് ട്രൈ ചെയ്യും, കിട്ടില്ല
0: കിട്ടില്ല.
1: ഈ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു,
0: വെച്ചിട്ടൊന്നും
1: കിട്ടിയില്ല.
0: ആ ഇപ്പൊ ആദ്യമായിട്ടാണ് കിട്ടുന്നേ.
1: പിന്നല്ല,
0: അത് ശരി. ആഹാ,
1: വിളിച്ചിട്ടൊന്നും
0: കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ.
1: ഇന്നിപ്പോ വെറുതെ വിളിച്ചതാ, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ വിളിച്ചതാ.
0: ഇങ്ങനെ വിളിച്ചപ്പോ കിട്ടി, ഇപ്പൊ സന്തോഷായില്ലേ?
1: സന്തോഷായി.
0: വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: ഭർത്താവുണ്ട്, മോനുണ്ട്, മോനുണ്ട്, മരുമോളും കൊച്ചും മസ്ജിദിലാണ്.
0: അത് ശരി, ഓക്കെ ഓക്കെ. മോനാണ് ഇപ്പൊ കൂടെ, മോനിപ്പോ കൂടെ ഉണ്ട്. കുഞ്ഞുവാവ എന്തോരുണ്ട്?
1: കുഞ്ഞുവാവ
0: അവിടെ റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നണം അല്ലേ, എനിക്ക് ഇടയ്ക്ക് വിട്ട് വിട്ട കേൾക്കുന്നേ.
1: അങ്ങോട്ട് വന്നാ അടുക്കളയിലോട്ട് വരും, അപ്പൊ തിരിച്ച് കേൾക്കേണ്ടി വരും.
0: കേൾക്കും. ആ സാരല്ല സാരല്ല, മഴയുടെ ഒക്കെ ആയിരിക്കും. കേൾക്കാം കേൾക്കാം, മഴയുടെയും കൂടി ആയിരിക്കും റേഞ്ച് കുറച്ചുകൂടി ഒരു. അപ്പൊ ഈ റേഡിയോ കേൾക്കലും പാട്ട് കേൾക്കലും അല്ലാതെ വല്ല ഹോബി ഉണ്ടോ? ഇല്ല,
1: അല്ലാതെ ഒന്നുമില്ല. ഇവിടെ വീട് വീട്ടിൽ ജോലിയൊക്കെ തന്നെ ഉണ്ടല്ലോ.
0: ആ അതെ അതെ,
1: അല്ലാതെ വേറെ ഒന്നുമില്ല.
0: അങ്ങനെയില്ല. ഓക്കെ, യാത്രകളൊക്കെ പോവാൻ ഇഷ്ടമാണോ? എവിടെയെങ്കിലും പോവാറൊക്കെ ഉണ്ടോ?
1: പോകാൻ ഇഷ്ടമാണ്.
0: അത് ശരി. ആ
1: ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇവിടെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോവും. മറൈൻ ഡ്രൈവിൽ പോവും, പാർക്കില് സുഭാഷ് പാർക്കില് പോവും.
0: അത് ശരി, അങ്ങനെയൊക്കെ മതിയല്ലോ. നമ്മൾ ഒത്തിരി ദൂരെ പോകണമെന്നില്ല, നമുക്ക് അടുത്ത് പോയാലും യാത്രയാണ്. അല്ല, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഇടയ്ക്ക് നമുക്ക് ബോറടി മാറ്റാൻ ഇങ്ങനെ ചെറിയൊരു യാത്രയൊക്കെ പോയി രസാവും. അപ്പൊ അവിടുന്ന് പേരക്കുട്ടിയും മോളും ഒക്കെ എപ്പോഴാണ്? ഇടയ്ക്ക് വരാറുണ്ടോ?
1: അത് പിന്നെ അടുത്ത മാസം ജൂലൈയില് അവർക്ക് എന്തോ വെക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോനെ മാത്രം പറയുന്നുണ്ട്.
0: ഓ ഓ ഓക്കെ, ജോലിന്ന് ലീവ് എടുത്ത് വരാൻ പറ്റില്ലല്ലോ അല്ലേ? ഇപ്പോൾ
1: ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്, ഇപ്പൊ വാറൊക്കെ നടക്കുന്നത്.
0: അതെ അതെ അതെ, മനസ്സിലാക്കുന്നു.
1: കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ ജോലി പോവില്ലേ?
0: തീർച്ചയായും തീർച്ചയായും.
1: അതുകൊണ്ട്
0: മൊത്തത്തിൽ ഒരു ക്രൈസിസിൽ നിൽക്കുന്ന സമയത്തല്ലേ? അതെ അതെ.
1: എന്നാണ് കൊച്ചുമോന്റെ പേര്, മരുമോന്റെ അല്ല, മോളുടെ പേര് അശ്വതി.
0: അശ്വതി.
1: മോന്റെ പേര് മിഥുൻ.
0: മിഥുൻ. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് പാട്ടല്ലേ?
1: അവര് കേൾക്കൊന്നുമില്ലല്ലോ അവിടെ ഈ സമയത്ത് ഇപ്പൊ വർക്ക്.
0: അതെ അതെ അതെ അതെ, അത് സാരില്ല.
1: ഞായറാഴ്ച സ്കൂളുണ്ടല്ലോ.
0: ആ ഓ ശരി, അവിടെ വെള്ളിയാഴ്ചയാണ് അവധി അല്ലേ?
1: വെള്ളിയും ശനി അവധിയായിരിക്കും.
0: വെള്ളിയും ശനി അവധിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ശ്രീ അനുരാധ ശ്രീറാം പാടിയ, പിന്നെ എനക്ക് പിടിച്ച കളർ
0: കറുപ്പുതാൻ.
1: എനക്ക് പിടിച്ച
0: കളർ. പാടുന്ന ശീലമുണ്ടോ? പാടുന്ന ശീലമുണ്ടോ? ഈ പാട്ടേ, ഈ പാട്ട് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്ന ഒരു പാട്ടല്ല, ഈ പാട്ട് എടുത്ത് ചോദിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
1: ഭയങ്കര ഇഷ്ടമുള്ള
0: പാട്ടാണ്.
1: ഞാനത് യൂട്യൂബിൽ ഇങ്ങനെ വെച്ച് ഇടക്കിടക്ക് വെച്ച് കേൾക്കും.
0: കേൾക്കും. ആഹാ,
1: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാനത് വാട്സപ്പിൽ ചോദിച്ചിട്ട് അവര് ഇങ്ങനെ വായിച്ചു, മെസ്സേജ് വായിച്ചു പോയി. പാട്ട് വെക്കാൻ സമയം ഉണ്ടായി,
0: സമയം കിട്ടിയില്ല. വാട്സപ്പിൽ നമുക്ക് എന്താ പറ്റുന്നെന്ന് വെച്ചാലേ, വാട്സപ്പില് നമ്മള് വാർത്ത കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടുള്ളൂ, 11 മണിക്കുള്ളിൽ.
1: അപ്പൊ
0: ധാരാളം മെസ്സേജ് വരും. അപ്പൊ പാട്ടുകള് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോയാൽ നമുക്കൊരു 5-6 പാട്ട് പ്ലേ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ മെസ്സേജുകൾ ധാരാളം നമ്മൾ കഴിയുന്നത്ര വായിക്കും, എന്നിട്ട് നമ്മള് കുറച്ച് പാട്ട് സെലക്റ്റഡ് ആയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു വെച്ചാല്, നമുക്ക് പിന്നെ മെസ്സേജുകളൊന്നും തന്നെ വായിച്ചില്ല എന്നുള്ളൊരു സങ്കടം വരും. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഓക്കെ ഓക്കെ, കേൾക്കുന്ന എല്ലാവരും കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അനുരാധ മാം പാടിയ പാട്ട് വരുന്നത്.
1: പിന്നെ മോൾക്കും
0: എനിക്കോ? ഒത്തിരി സന്തോഷം. എനിക്കും എനിക്കും അനുരാധ ചേച്ചിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. വളരെ വ്യത്യസ്തമായൊരു ശബ്ദമാണ് അല്ലേ, കേൾക്കുന്ന എല്ലാവരും പിടിച്ചിരുത്തുന്ന ശബ്ദമാണ്.
1: അതെ,
0: അപ്പൊ നമുക്ക് അനുരാധ മാമിന്റെ പാട്ട് കേട്ടിട്ട് യുവ ചോയ്സ് ഒന്ന് അടിപൊളിയാക്കാം. അപ്പൊ ഇന്ന് സൺഡേ ഒക്കെ രസാവട്ടെ, അടിപൊളിയാവട്ടെ, ഗംഭീരാവട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ചാന്ദിനി ചേച്ചിയാണ് വിളിച്ചത്. നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.

എല്ലാവർക്കും വേണ്ടിയിട്ടും, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്. കൂടെ വിഷ്ണുപ്രിയ ആണ്.

0: ചോയ്സിലേക്ക് അടുത്ത കോളർ ഇങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞ വെയിറ്റിംഗിലാണ്. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: എൻ്റെ പേര് നിതാണ്, മുപ്പത്തടത്തുനിന്നാണ്. നിത
0: മുപ്പത്തടത്തുനിന്നാണ്.
1: അനിൽകുമാർ.
0: ആ, ആലുവ മുപ്പത്തടം അല്ലേ? ഓക്കെ.
1: ഞങ്ങൾ കട്ട ഫാനാണ്, റെയിൻബോഡ്
0: കട്ട ഫാനാണല്ലേ.
1: ഒരാള് രണ്ടാളോന്നുള്ള ഒരു 280 സ്റ്റാഫുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: എനിക്ക് മനസ്സിലായി, രാവിലെ മെസ്സേജ് അയച്ചാളല്ലേ. ആ, ഞങ്ങൾ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടാ മെസ്സേജ് വായിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു.
1: കോൾ എടുത്താലും ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി.
0: എനിക്കും സന്തോഷം, നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം. ഞങ്ങൾ പറയായിരുന്നു, ഞങ്ങൾ അത് കഴിഞ്ഞ് എന്താ പറയാ, മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നത് 180 പേരിരുന്ന് കേൾക്കാന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം.
1: അതിന്റെ ഒരു പിക്ചർ അയച്ചിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ,
1: ഞങ്ങളുടെ കമ്പനി
0: പിക്ചർ ഞാൻ കണ്ടില്ല കേട്ടെ, നോക്കാമേ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെയിൻബോ ഫാൻസ് ആണല്ലേ.
1: 9 തുടങ്ങി 11 വരെ അലൗഡ് ആണ്. പിന്നെ ഒരു 1 മുതൽ 3 വരെ.
0: ഓക്കെ ഓക്കെ,
1: ഞങ്ങൾ എല്ലാവരും കാതോർത്തിരിക്കും
0: കാതോർത്തിരിക്കും. ഓക്കെ,
1: പിന്നെ എന്റെ ഒരു കൂട്ടുകാരത്തി ആൻസി ജസ്ലിൻ ആലങ്ങാട്, അവൾക്കും കുടുംബത്തിനും
0: വേണ്ടിട്ടാണ് പാട്ടല്ലേ. ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടെന്നൊന്ന് പറയാമോ?
1: അതെ, ഞങ്ങൾ കമ്പനിയില് റേഡിയോ വെച്ചിട്ട് ആദ്യമായിട്ട് കേട്ട പാട്ട് ഉണ്ണിവാവ എന്ന്
0: പറഞ്ഞു. സാന്ത്വനത്തിലെ പാട്ടല്ലേ, ചിത്രചേച്ചി പാടി.
1: അപ്പൊ ആൻസി പ്രെഗ്നൻസി ആയിട്ടിരിക്കുന്നു, കുട്ടിക്ക് 3 കൂടിയാണ്,
0: വേണ്ടിട്ടാണ് ഉണ്ണിവാവ. ഓക്കെ,
1: എന്റെ ഹസ്ബൻഡിന് കമ്പനിയിൽ എല്ലാരും മൊത്തം ഭയങ്കര ഫാനാണ്.
0: ഫാൻസ് ആണല്ലേ. ഓക്കെ,
1: പിന്നെ എന്റെ അമ്മയ്ക്കും എന്റെ ബ്രദറിനും, അമ്മയുടെ പേര് സരോജിനി, തങ്ങളുടെ ബ്രദറിന്റെ പേര് നിതിൻ പിറ്റി.
0: ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും,
1: അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടി, പിന്നെ റെയിൻബോയിൽ എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, പ്രത്യേക ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ റെയിൻബോയിൽ? ആരേറ്റവും കൂടുതൽ ഇഷ്ടം സത്യം പറയണം.
1: ശരിക്കും ശ്രീജിത്ത് വായിക്കുമ്പോ നല്ല ക്ലിയർ ആയിട്ട് വായിക്കും. അത് ഞങ്ങൾ ശനിയാഴ്ച ഇങ്ങനെ
0: കാത്തിരിക്കും അല്ലേ. ഓക്കെ,
1: കഴിഞ്ഞ ശനിയാഴ്ച വേറെ ഒരു ആർജിയായിരുന്നു, എന്നാലും എല്ലാരും വായിക്കണതൊക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാനൊക്കെ
0: പറ്റും. ചേട്ടന് ഞാനും ഭയങ്കര കൂട്ടാണ്. ഞാൻ ചേട്ടനോട് എന്തായാലും പറയാം കേട്ടോ, ശ്രീധരന് 280 പേരാണ് ചേട്ടന് ഫാൻസ് ഉള്ളത് ഞാൻ പറയാം.
1: എല്ലാവരും പ്രൊഡക്ഷൻ
0: ഇഷ്ടമാണല്ലേ,
1: എല്ലാവരും കേൾക്കും.
0: അപ്പൊ ഇപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടാവോ? ഇപ്പോഴും ഞായറാഴ്ച ആയതുകൊണ്ട്,
1: ഞായറാഴ്ച ഓഫാണ്
0: അതുകൊണ്ട് പറയാൻ പറ്റില്ല അല്ലേ.
1: അല്ല, എന്നാലും മുട്ടുമിക്ക് 280 പേരില്ലേ.
0: അതെ അതെ,
1: 19 പേര് എന്തായാലും കേൾക്കും,
0: എന്തായാലും കേൾക്കാം. ഓക്കെ, അപ്പൊ കേൾക്കുന്ന ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കൂടി കേൾക്കാം.
1: അത് കേൾക്കാം. അവളെ പറഞ്ഞത് ഞാൻ എംബ്രോന്ന് ഇട്ടേന്ന് പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഓർത്ത് 12 മുതലുണ്ടല്ലോ.
0: എന്തായാലും സന്തോഷം. നമുക്കേ ഇനി ഉണ്ണിവാവ മുഴുവൻ കേൾക്കണമെങ്കിൽ ഇപ്പൊ കട്ട് ചെയ്തില്ലെങ്കിൽ വാർത്ത വരും. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കുക, പരിപാടി ഇതുപോലെ തന്നെ തുടർന്നും കേൾക്കുക. ഓക്കെ, നിങ്ങളെല്ലാം കേട്ട് സന്തോഷിക്കുന്നതാണ് നമ്മുടെ ആവേശം. ഓക്കെ, അപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. പ്രോഗ്രാം കേട്ട് എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ.
1: ആയിക്കോട്ടെ,
0: 280 പേരോടും അന്വേഷണം പറയണം.
1: ചെല്ലുമ്പോ തന്നെ എന്നെ കാണാനായിട്ട് നിക്കണ്ട, ഇപ്പൊ വിളിച്ച് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
0: ഓക്കെ ഓക്കെ ഓക്കെ,
1: അതുകൊണ്ട് എല്ലാവരും ചെല്ലുമ്പോ തന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
0: ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ അന്വേഷണം പറയാ, ഉണ്ണി വാവാവ നമുക്ക് മാക്സിമം കേൾക്കാം. 50 വാർത്ത വരും കേട്ടോ. ഓക്കെ ഓക്കെ.

യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 47 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ

0: സംരക്ഷിക്കുന്നതിനായി വർദ്ധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് എൻഡിഎ അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എൻഡിഎ വ്യക്തമാക്കി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
0: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP Nadda ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइकिलिंग करने से आपकी हेल्थ अच्छी रहे. साइकिलिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइकिलिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइकिलिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
1: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്നി ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരെ

ായ ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ രണ്ട് ഡ്രോണുകൾ വെടിവച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: അങ്ങനെ നമ്മൾ വാർത്തയൊക്കെ കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് വാർത്തയൊക്കെ കേട്ട് ഫ്രഷായിട്ട് അല്ലേ തിരിച്ചെത്തിയപ്പോൾ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് സംസാരിക്കാനായിട്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ചേരാനല്ലൂർ, ചിറ്റൂര് ചേരാനല്ലൂർ, അടുത്തുള്ള ചേരാനല്ലൂരല്ലേ? അതെ അതെ. എന്തൊക്കെയുണ്ട് കുമാരി ചേച്ചി വിശേഷം?
1: നല്ലതേ തന്നെ, ഇവിടെ ഇപ്പൊ നല്ല മഴയായിരുന്നു മേഡം.
0: മേഡം എന്ന് വിളിക്കണ്ട, വിഷ്ണുപ്രിയ.
1: ഞാനിപ്പോ 12 മണിയോടെ വിളിക്കണേ, കിട്ടിയില്ല.
0: അത് ശരി, ആദ്യമായിട്ടാണോ? അല്ല, ആദ്യമായിട്ടാണോ സംസാരിക്കണേ?
1: ആ മേഡത്തിനോട് ആദ്യം വെച്ചാണ്. കഴിഞ്ഞ പോലെ ഞങ്ങള് FM-ന് സ്വാഗതം കൊച്ചിയിലൊക്കെ പാട്ട് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തായിരുന്നു കഴിഞ്ഞ കൊല്ലമാണ്.
0: കഴിഞ്ഞ കൊല്ലം. ഓക്കെ ഓക്കെ. എന്നോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
1: കൂടി അയച്ചായിരുന്നു, അത് എടുത്തിട്ടില്ല.
0: അത് ശരി. ആ ഹാ ഹാ, അത് ഇങ്ങനെ അതിന്റെ റൊട്ടേഷൻ ആയിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ, അതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ എന്നോട് ആദ്യമായിട്ടാ സംസാരിക്കുന്നത് അല്ലേ? മേഡം അല്ല, വിഷ്ണുപ്രിയ. വിഷ്ണുന്നോ പ്രിയാന്നോ, വിഷ്ണുന്നോ പ്രിയാന്നോ വിളിച്ചാ മതി. ഓക്കെ, കുറെ പേര്. ആരും വിളിക്കുന്നുണ്ട്? അവരാരാണ്? അമ്മാമ്മ വിളിക്കുന്നേ?
1: അതെ, മോന്റെ മോളാണ്.
0: ആ, എനിക്ക് തോന്നി.

0: എത്ര വയസ്സുണ്ട് ആൾക്ക്?
1: ചെറായിലേ കൊടുത്തേക്കണേ ഒരു പോലീസിലാണ്.
0: അത് ശരി.
1: രണ്ടാൺമക്കള്, മൂത്തതിന്റെ പേര് ദർശിത്ത്, ഇളയത് ലക്ഷിത്ത്.
0: അത് ശരി. ഓക്കെ, അവരവിടെയാണല്ലേ? ചെറായില്. ദൂരല്ലേ, അടുത്തല്ലേ?
1: അടുത്താണ്. പിന്നെ മോൻ കല്യാണം കഴിച്ചേക്കണത് പത്തനാപുര.
0: ഓ ഓ ഓ.
1: അതിന്റെ ഭാര്യ അമ്മു.
0: അമ്മു
1: ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്.
0: അവരുടെ കുട്ടിയുടെ ശബ്ദമാണ് ഇപ്പൊ കേക്കണേ.
1: അതിന്റെ കുട്ടിയാണ്.
0: ഒരു കുട്ടിയാണോ?
1: ഒരു കുട്ടിയാണ്.
0: എന്താ കുഞ്ഞാവയുടെ പേര്?
1: ശ്രേഷ്ഠ.
0: ശ്രേഷ്ഠ, നല്ല പേരാണ് ശ്രേഷ്ഠ.
1: എന്റെ മരുമോന്റെ ജോലി സ്ഥലത്തുള്ള എല്ലാ പോലീസുകാർക്കും വിഷ്ണുപ്രിയയുടെ ഒരു ഹായ് പറയണം.
0: തീർച്ചയായും
1: വർക്ക് ചെയ്യണത് മോന്റെ ജോലി സ്ഥലത്തും ഒരു ഹായ് പറയണം.
0: തീർച്ചയായും. എന്താ പോലീസ്, നമ്മുടെ എന്താ പറയാ, പോലീസുകാർക്ക് എല്ലാവർക്കും, അവർക്കൊക്കെ ഹായ് കാണിക്കാൻ എനിക്ക് ഇങ്ങനെയല്ലേ അവസരമുള്ളൂ. ഇതാ ഞാൻ ഇവിടെ ഇരുന്ന് ഹായ് കാണിക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല, ഹായ് കേട്ടോളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ റോട്ടിലേക്കൊക്കെ ഇറങ്ങിട്ട് പോലീസ് ജീപ്പൊക്കെ കാണുമ്പോ ഹായ് എന്ന് പറഞ്ഞ അവരെന്നെ വെറുതെ വിടുവോ? ഇതിപ്പോ കുഴപ്പമില്ല, ഇതിപ്പോ ഡെഡിക്കേഷൻ ആയിട്ട് എനിക്ക് ഹായ് പറയാം അല്ലേ. ഇത് വെച്ചിട്ട് ഷിപ്പ്യാർഡിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അവർക്കും വലിയൊരു ഹായ്, ഹൃദയം നിറഞ്ഞൊരു ഹായ് ഇവർക്ക് എല്ലാവർക്കും. പങ്കജാക്ഷൻ
1: റിട്ടയർഡ്
0: ആയിട്ട് വിശ്രമ ജീവിതമാണ്. ഓക്കെ, ഇവരെല്ലാരും നമ്മളുടെ ആരാധകരാണല്ലേ, കേൾക്കുന്നവരാണല്ലേ. അതാണ്
1: വർഷങ്ങളായിട്ട് ഞാൻ
0: റേഡിയോ ഓൺ ആയില്ലെങ്കിൽ അന്ന് ചായ കുടിയില്ല, അങ്ങനെയാണല്ലേ. അയ്യോടാ, ഓണാവാതിരിക്കില്ല അല്ലേ, ഒരിക്കലും അങ്ങനെ ഓണാവാതിരിക്കില്ല. നമുക്കിനി അഥവാ റേഡിയോ ഇനി മഴയത്തെങ്ങാൻ പണി മുടക്കിയാലും നമുക്ക് ഫോണില് ന്യൂസ് ഓൺ എയർ ഉണ്ട്.
1: ഫോണിൽ കൂടി എനിക്ക് അറിയില്ല മാഡം.
0: ആ അതവിടെ മോനോട് ആരോടെങ്കിലും പറഞ്ഞാ മതി.
1: രാവിലെ എത്രക്ക് പോയിട്ട് വൈകുന്നേരം ആറരക്കെ വരുവുള്ളൂ.
0: ഞാൻ പറഞ്ഞതാ ആണല്ലേ. ഓക്കെ ഓക്കെ. എല്ലാവരും തിരക്കുള്ള മക്കളും മരുമക്കളും ഒക്കെ തിരക്കുള്ള ജോലിക്കാരാണല്ലേ.
1: അതെ,
0: എല്ലാവരും എപ്പോഴും അങ്ങനെ തിരക്കായിട്ട് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അതിനിടയിൽ കിട്ടുന്ന സമയത്തൊക്കെ വീട്ടില് വരും അല്ലേ. അപ്പൊ പ്രശ്നമില്ല, സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാം അല്ലേ, ഇടയ്ക്ക് റേഡിയോ കേൾക്കാം.
1: അതെ,
0: അപ്പൊ അങ്ങനെ ആഘോഷമായിട്ട് പോട്ടെ. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ സൺഡേ ആയിട്ട്? ഒന്നും വെച്ചില്ലേ. ആ പോരെ, എന്ത് വേണം, ഈ ഞണ്ടൊക്കെ കഴിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടുള്ള സാധന അല്ലേ അല്ലേ. അതിന് കഴിക്കാൻ വലിയ പാടാണ്, കാണുമ്പോ എനിക്ക് പേടിയുമാണ്. എന്തായാലും അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ. ഇല്ല കണ്ടോ, ഞാൻ ഊണ് കഴിച്ചോന്ന് ആകെ ചോദിച്ചു ഒരേ ഒരാള്. ഞാൻ എപ്പോഴും പറയും ഞാൻ ഊണ് കഴിച്ചോന്ന് ഒരാള് പോലും ചോദിക്കാറില്ല.
1: അതെ,
0: ഇതിന്റെ കഴിയണം, എന്നൊരു രണ്ട് രണ്ടേ കാലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഊണ് കഴിക്കുള്ളൂ. ഞാൻ ഊണ് കഴിക്കാൻ പോയാലേ ആര് പാട്ട് വെച്ച് തരും പറഞ്ഞേ. ഞാൻ ഊണ് കഴിക്കാൻ പോയാൽ നിങ്ങൾക്ക് പാട്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, പാട്ട് കേൾക്കാൻ പറ്റില്ല. ഹലോ
1: അല്ലേ,
0: എനിക്കും എനിക്കും ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ നമ്മൾ ചോദിക്കാതെ തന്നെ വിശേഷങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അപ്പൊ ചില ആൾക്കാരോട് നമ്മൾ ഓരോന്ന് ചോദിക്കണം, വീട്ടിലാരുണ്ട്, എന്താ, ഇതിപ്പോ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ എനിക്ക് എന്റെ ജോലി പകുതി എളുപ്പമായി. മാഡം വിളി വിട്ടിട്ടില്ല എപ്പോഴും, മാഡത്തെ തന്നെ നിൽക്കുവാണ്, അറിയാതെ വരുവാണല്ലേ. അയ്യോ, പേര് വിളിച്ചാ മതി, നമ്മൾ ആരും മാഡം ഒന്നും അല്ല. നമുക്ക് നിങ്ങളുടെ മക്കളെയൊക്കെ പോലെ അല്ലേ, വീട്ടിലെ ആൾക്കാരെയൊക്കെ പോലെ. പ്രിയാന്നോ വിഷ്ണുന്നോ, പിന്നെ ഓൾറെഡി നമുക്കിവിടെ വിഷ്ണു ഉണ്ട്, പ്രിയ ചേച്ചി ഉണ്ട്, അതുകൊണ്ടാണ് വിഷ്ണു പ്രിയ എന്ന് മുഴുവനായിട്ട് തന്നെ. ഏത് പാട്ടാ കേൾക്കണ്ടേ? മലരേ മൗനമ അല്ലേ. ഈ പാട്ടിനോട് എന്താ പ്രത്യേകത, പ്രത്യേക ഇഷ്ടം?
1: ബാലസുബ്രഹ്മണ്യം സാറിന്റെ,
0: എസ് പി ബി സാറിന്റെ പാട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ, എല്ലാവർക്കും വേണ്ടിട്ട്. ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും ഡെഡിക്കേഷൻ അല്ലേ. എല്ലാവർക്കും ഡെഡിക്കേഷൻ, എല്ലാവരോടും ഞാൻ അന്വേഷണം പറയുന്നതായിരിക്കും, എല്ലാവരോട് കേൾക്കുന്നുണ്ട്, ഇനി കേൾക്കാത്തവരോടൊക്കെ ഞാൻ കാണുമ്പോ പറയുന്നതായിരിക്കും.
1: ഓക്കെ
0: ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മുടെ പോലീസ്

സാർമാർക്ക്, നമ്മുടെ നാടിനെ നോക്കുന്ന അവർക്ക് ഒരിക്കൽ കൂടി ഹായ്. ഷിപ്പ്യാർഡിലുള്ളവർക്കൊക്കെ പ്രത്യേകം ഒരിക്കൽ കൂടി ഹായ്. ആ എല്ലാവർക്കും ഹായ്. ഓക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ, കുമാരി ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്. ഒത്തിരി വിശേഷം പറഞ്ഞു, എല്ലാ വിശേഷങ്ങളും ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. നല്ല രസമായിരുന്നു, നല്ല പോസിറ്റീവായിട്ട് സംസാരിച്ചു. നല്ലൊരു മെലഡി, ക്ലാസിക് മെലഡിയാണ് ചോദിച്ചിട്ടുള്ളത്. SPB സാറും ജാനകി അമ്മയും പാടിയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമനോഹരമായ പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. യോ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യോ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 241

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജ് ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഒരിക്കൽ കൂടി സ്വാഗതം യുവർ ചോയ്സിലേക്ക്. സമയം 1 മണി കഴിഞ്ഞ് 19:50 ആയിട്ടുണ്ട്. 2 മണിവരെയാണ് യുവർ ചോയ്സിന്റെ സമയം. 2 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, വിശേഷങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവയ്ക്കാം, ആശംസകളൊക്കെ അറിയിക്കാം. അങ്ങനെ വിളിച്ചൊരു ശ്രോതാവ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
5: ഹലോ,
4: ആരാണ്, പേര് പറയൂ.
5: ഞാൻ ജോർജ് തമ്മനം.
4: ജോർജ് തമ്മനം. ആ, തമ്മനം നമുക്കിവിടെ അടുത്തുള്ള സ്ഥലമാണ്. എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്ത് ചെയ്യുന്നു? എനിക്ക് ക്ലിയർ ആവുന്നില്ല. കുറച്ചൊന്ന് റേഡിയോയുടെ അടുത്താണ് നിക്കുന്നേ. കൽപ്പണിയാ. കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ സംസാരിച്ചാ മതി. വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണോ? മഴയായിട്ട് വല്ല പനിയോ കോൾഡ് എന്തെങ്കിലും ആണോ? ഉണ്ടല്ലേ. ആ, ഇപ്പൊ ഈ മഴ വരുന്നതിനോടൊപ്പം ജലദോഷവും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂടെ വരും മഴയുടെ കൂടെ. മഴയത്ത് നമ്മൾ എക്സ്ട്രാ ഉള്ളു. മോളെവിടെയാ താമസിക്കുന്നേ? വരാപ്പുഴ. ആ, അതും ഒരുപാട് ദൂരെ അല്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമായിരിക്കും അല്ലേ? അത് ശരി. ഓ, ആ വരും. ഓക്കെ, ഇന്നിപ്പോ മഴ ദിവസം ആയതുകൊണ്ട് വരാൻ രക്ഷയില്ല. അതെ അതെ. പാടു പാടു, രണ്ടുപേര് പാടു കേൾക്കട്ടെ. 2-4 പേര് പാടു. ഓക്കെ, നന്നായി പാടി കേട്ടോ. നല്ല ശ്രുതിശുദ്ധമായി പാടി, അതിമനോഹരമായിട്ട് പാടി. പാടാറുണ്ട് അല്ലേ? അത് ശരി. ആ, ഒരു ഗായകനാണ്. അതെ. ആ, ചെറുതായാലും വലുതായാലും നമ്മളൊക്കെ ഗായകരല്ലേ. നന്നായി പാടിയിട്ടോ. ഞാൻ ഓ, എന്റെ വീട് എറണാകുളത്ത് തന്നെയാണ്, നെട്ടൂർ എന്ന സ്ഥലത്ത്. കേട്ടിട്ടുണ്ടോ? അടുത്തല്ലേ, അമ്മനും നെട്ടൂരൊക്കെ അടുത്തടുത്താണ്. അപ്പൊ ഈ പാട്ട് തന്നെ ആണല്ലേ, ജോലിക്കൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി, അത് ശരി. ആ ഹാ ഹാ.
5: പിന്നെ ഞാൻ
4: ഇപ്പൊ ഈ പാട്ട് തന്നെയാണോ ഇന്ന് കേൾക്കേണ്ടത്? അല്ല, ഈ പാട്ട് തന്നെയാണോ കേൾക്കേണ്ടത്? മനതാരില്ലെന്നും.
5: ആ,
4: ഈ ഇതിന്റെ മെലഡികളോടാണോ ഇഷ്ടം?
5: അത്
4: ശരി. ആ, അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പഠിച്ച അടുത്ത പരിപാടിക്ക് ഈ പാട്ട് പാടൂ.

0: അപ്പൊ ഞാൻ ഡെഡിക്കേഷനുണ്ട്. എന്താ എരിവരെ ചേട്ടനും മറ്റേ വൈഫൊക്കെ താമസിക്കണ്ട് ഷാപ്പിലാണ് അവര് വർക്ക് ചെയ്യണത്. എരിവ് ഷാപ്പില്
1: അവർക്കാണ് ഡെഡിക്കേഷൻ.
0: ആ മറ്റേ
1: ഡെഡിക്കേഷൻ. അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. വീണ്ടും വിളിക്കുക, ഇടയ്ക്കൊക്കെ വിളിക്കുക, റേഡിയോ ഒക്കെ കേൾക്കുക. ഓക്കെ ഓക്കെ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. ഇഷ്ടഗാനങ്ങളും ആശംസകളും ഡെഡിക്കേഷനും ഒക്കെ ആയിട്ട് യുവർ ചോയ്സ് പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ടത് 0444242418101 എന്ന നമ്പറിലേക്കാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അക്ഷമയായിട്ട് നിൽക്കുന്ന ഒരു ശ്രോതാവ് ഇവിടെ ഉണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: ഇത് ഞാൻ പുത്തൻവേലിക്കരയിൽ നിന്ന് ശ്രീകലയാണ്.
2: ശ്രീകല, ശ്രീകല ചേച്ചി, എന്തൊക്കെയാ വിശേഷം? പുത്തൻവേലിക്കര എവിടെയാ സ്ഥലം?
3: പുത്തൻവേലിക്കര പറവൂർ ജില്ലയിൽ. പറവൂരിലാണ്?
2: പറവൂർ ജില്ല. പറവൂരിനടുത്തുള്ള സ്ഥലം അല്ലേ?
3: ഇവിടെ
2: എറണാകുളം ജില്ല തന്നെ.
3: എറണാകുളം ജില്ല തന്നെ.
2: എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതൊക്കെ ഒന്ന് പറഞ്ഞേ.
3: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്.
2: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
3: മക്കള് ഒരാള് മൂത്തത് പി ജി കഴിഞ്ഞ് നിക്കണ്. രണ്ടാമത്തത് സിവില് കഴിഞ്ഞിപ്പോ ഒരു പ്രാക്ടീസിന് പോകുന്നുണ്ട്. ഇതിപ്പോ 10 ക്ലാസ് കഴിഞ്ഞ്, റിസൾട്ട് ഒക്കെ കഴിഞ്ഞിപ്പോ പ്ലസ് വണ്ണിലോട്ട്
2: അയക്കുന്നു. പ്ലസ് വണ്ണിൽ ഇപ്പൊ ഏത് വിഷയം എടുത്തേക്കുന്നത്? സയൻസ് ആണോ? ഏത് സബ്ജക്റ്റാ?
3: സയൻസ് അല്ല, ബയോമാത്സ് ആണ്.
2: ബയോമാത്സ് ആ, സയൻസ് സ്ട്രീം തന്നെയാ അത്. ബയോമാത്സ്, ഞാനും ബയോമാത്സ് തന്നെ പഠിച്ചത്. ഞാൻ അതാ ചോദിച്ചത്, സയൻസ് ആണോ പഠിക്കുന്നേ? അപ്പൊ എല്ലാം വലിയ കുട്ടികളാണല്ലേ? വലിയ കുട്ടികളാണ്. അപ്പൊ ഇന്ന് എന്താ വിശേഷം? സൺഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ പുറത്തു പോവൽ?
3: ഇന്ന് പുറത്തേക്ക് മഴയാണ്, ഭയങ്കര രാവിലെ ഭയങ്കര മഴയാണ്. ഇപ്പൊ ഒന്ന് തുടച്ചായിട്ട് നിക്കണേ.
2: ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മളെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി അറിയില്ല. ഞാൻ വരുമ്പോ നല്ല മഴയത്ത ഞാൻ വന്നത്. പക്ഷെ ഇപ്പൊ ഇനിയിപ്പൊ അകത്ത് കയറിട്ട് നമുക്ക് അറിയുന്നില്ല മഴ പെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല.
3: രാവിലെ നല്ല മഴയായിരുന്നു,
2: തുടർച്ചയായിട്ട്.
3: ഞാൻ വന്ന് വെറുതെ, ഞാൻ മിക്കപ്പോഴും വിളിക്കാറുണ്ട്.
2: അപ്പൊ
3: ഇന്നിപ്പൊ കിട്ടുവാന്നറിയില്ല, എന്നാലും വെറുതെ വിളിച്ചു നോക്കിയാണ്.
2: വിളിച്ചു നോക്കിയപ്പോ കിട്ടി അല്ലേ? സന്തോഷമായി. അപ്പൊ
3: സന്തോഷമായി.
2: ഇന്ന് എന്താ സൺഡേ ആയിട്ട്? സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയോ?
3: സ്പെഷ്യൽ അങ്ങനെ
2: ഇല്ല,
3: മീൻകറി വെച്ചു.
2: അത് ശരി. ഇന്നേ നമുക്ക് ഭക്ഷ്യ സുരക്ഷാ ഡേ ആണ്, അറിയാമോ? ഫുഡ് സേഫ്റ്റി ഡേ ആണ്.
3: അറിയാം.
2: അപ്പൊ ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യമല്ല, നമുക്കൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്താണ് ഒരു വീട്ടമ്മയല്ലേ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ നമ്മളിപ്പോ പുതിയ ഇപ്പോഴത്തെ കാലത്ത് പല പല രീതികളുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഈ ഭക്ഷണമൊക്കെ സൂക്ഷിക്കാനായിട്ട് ചെയ്തിരുന്ന എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പണ്ട് കാലത്ത് അതായത് ഇപ്പൊ നമ്മള് ചെറിയ ചെറിയ പൊടിക്കൈകളില്ലേ, നമ്മളിപ്പോ ഉപ്പിലിട്ടതോ അച്ചാറോ അല്ലെങ്കിൽ ചില ഭക്ഷ്യ സാധനങ്ങളൊക്കെ കുറച്ച് നാള് കേടാവാതെ സൂക്ഷിക്കാൻ നമ്മൾ ഇന്നിപ്പോ കെമിക്കലൊക്കെ ആഡ് ചെയ്യും. അപ്പൊ പണ്ട് അങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എളുപ്പ വഴികൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ ഭക്ഷണം സൂക്ഷിക്കാൻ? ബുദ്ധിമുട്ട് കിട്ടുന്നില്ല അച്ചാറിടുന്നതോ അങ്ങനെ എന്തെങ്കിലും? പൊടിക്കൈകളൊന്നും ഓർമ്മ വരുന്നില്ല? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
3: ഈ പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മ ഇപ്പൊ എല്ലാം കെമിക്കലാണ്. പണ്ടൊക്കെ നമ്മ ഭക്ഷണങ്ങളൊക്കെ എല്ലാം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോ പൊടികളും ഇതൊക്കെ ഇട്ട് ആണല്ലോ
2: ഉണ്ടാക്കുന്നത്. ഇപ്പൊ കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടേ
3: പ്രകാരം എല്ലാരും പൊടികളാണ് ചേർക്കുന്നത്.
2: മറ്റേത് പൊടിച്ച് തന്നെ ഉണ്ടാക്കും അല്ലേ?
3: അപ്പൊ
2: ഇത് കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ നമ്മൾ മുകളില് ഒഴിച്ച് അങ്ങനെയൊക്കെ
3: നല്ലെണ്ണ മീതി നല്ലെണ്ണ ഒഴിക്കും.
2: നല്ലെണ്ണ ഒഴിച്ചാ മതി അല്ലെ? കൊറേ നാളൊക്കെ ഇരിക്കും
3: അല്ലെ?
2: ഇരിക്കും. ഉപ്പിലിടുമ്പോഴും ഒക്കെ അങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ തുടച്ചിട്ട്.
3: അതന്നെ ഉപ്പ് മാങ്ങയൊക്കെ മാങ്ങയൊക്കെ തുടച്ചിട്ടാണ് ഉപ്പിലിടുന്നത്. പൂക്കല് പിടിക്കൂല,
2: പിടിക്കാതെ അങ്ങനെ ഇരിക്കും. ഇന്നിപ്പോ നമ്മള് കളറ്, ഫുഡ് കളറാണ് നമ്മളുടെ ഏറ്റവും വലിയ വില്ലൻ. പലർക്കും അറിയില്ല ഫുഡ് കളറുകൾ.

0: ാണ് നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കിഡ്നിക്കും
1: ചെല്ല്,
0: ഒക്കെ
1: അതെ
0: പ്രശ്നം
1: അതെ
0: വരുന്ന
1: അതെ
0: ആൾക്കാരാണ്. നമ്മൾ ഓർക്കും കുറച്ച് കളറല്ലേ, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഉപയോഗിക്കുന്ന പല കളറുകളും എന്താ പറയുക, ഏത് ക്വാളിറ്റിയിലുള്ള കളറുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പലർക്കും അറിയില്ല,
1: പറയാൻ പറ്റൂല.
0: നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അത്ര വില പിടിച്ച, നമ്മൾ സാധാരണ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ബേക്കറിയിൽ നിന്നൊക്കെ ആയിരിക്കും പലപ്പോഴും വാങ്ങിക്കുന്നത്. അപ്പൊ
1: ആ
0: കളറുകള്
1: അതെ അതെ
0: കഴിവതും കഴിവതും ഒഴിവാക്കുക,
1: ഒഴിവാക്കുക.
0: മുഴുവനും മുഴുവനും എതിരായിട്ടല്ല പറയുന്നത്. ഫുഡ് കളറ് നമ്മള്,
1: പിന്നെ എല്ലാം വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക,
0: അതെ അതെ, കഴിവതും
1: പുറത്തു നിന്ന്
0: കഴിവതും
1: മേടിക്കാതെ.
0: വീട്ടിലെ ഭക്ഷണങ്ങൾ,
1: അതെ
0: അതെ അതെ. പിന്നെ നമ്മൾ പരസ്യത്തിൽ പറഞ്ഞതുപോലെ ഡേറ്റ് നോക്കിയിട്ടും പാക്കേജ്ഡ് ആയിട്ടുള്ള
1: ഡേറ്റ് അതന്നെ
0: ഫുഡൊക്കെ,
1: അതെ
0: അതെ അതെ, പൂപ്പലൊക്കെ ബാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട. ഒത്തിരി ഭക്ഷണ സുരക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സമയത്തുമാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക്
1: അതെ അതെ
0: ഒത്തിരി ഒത്തിരി കടകളും ഭക്ഷണശാലകളും ഒത്തിരി ഉണ്ട്, പക്ഷെ
1: ഉണ്ട്
0: അതുകൊണ്ട്
1: ഉണ്ട്.
0: തന്നെ ശ്രദ്ധ
1: ഇപ്പൊ
0: കുറഞ്ഞും
1: ഭക്ഷണം അത്
0: പോകുന്നുണ്ട്.
1: കൂടി കൂടി തന്നെയാണ്. ഇപ്പൊ
0: അതെ അതെ
1: ഇപ്പൊ തട്ടുകട
0: അതെ,
1: അങ്ങനത്തെ പല കടകളും ഉണ്ടല്ലോ.
0: അതുകൊണ്ട് തന്നെ
1: പക്ഷെ
0: സംഭവിക്കുന്നത്,
1: ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് തന്നെ മതി.
0: അതെ അതെ, അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന വെച്ചാൽ പൊതുവെ ശ്രദ്ധ കുറഞ്ഞും പോകുന്നുണ്ട്.
1: അതെ അതെ
0: അതെ, അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോ എല്ലാവർക്കും ഒരു അവയർനെസ് ആവട്ടെ എന്ന് വെച്ച് ഈ കാര്യം ഒരു വിഷയം ഒന്ന് സംസാരിക്കാന്ന് വെച്ചെടുത്തതാ ഞാൻ.
1: അതെ അതെ
0: അതെ, ഫാസ്റ്റ് ഫുഡും എന്താ പറയാ, പുറത്തെ ഫുഡും കുറച്ചിട്ട് വീട്ടിലെ ഫുഡ് കൂടുതൽ നമ്മുടെ കുട്ടികൾ കഴിച്ച് വളരട്ടെ എന്നുള്ളതാണ് നമുക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് അല്ലേ.
1: അതെ അതെ അതെ
0: അതെ അതെ, അപ്പോ അങ്ങനെ അതാ ഞാൻ ചോദിച്ചത്, എന്താ സ്പെഷ്യൽ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോ എന്നങ്ങനെ ചോദിച്ചത്. അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അതെ, അദീപൻ എന്ന സിനിമയിലെ ശ്യാമമേഘമേനി.
0: ശ്യാമമേഘമയാണ് കേൾക്കേണ്ടത്. ചിത്ര ചേച്ചിയുടെ ഫാനാണോ?
1: ആ ചിത്ര ഫാന്.
0: അപ്പൊ നമുക്ക് അദീപനിലെ പാട്ട് തന്നെ കേൾക്കാം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടുമാണിത്.
1: ഓക്കെ ഓക്കെ.
0: ഡെഡിക്കേഷൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും?
1: എല്ലാ ശ്രോതാക്കൾക്കും,
0: എല്ലാവർക്കും,
1: പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബങ്ങളെ എല്ലാവർക്കും
0: എല്ലാവർക്കും. അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാം. എല്ലാവർക്കും സന്തോഷമാവട്ടെ, പാട്ട് കേട്ടിട്ട് ഹാപ്പി ആയിട്ട് സൺഡേ, ഒരു ഹാപ്പി സൺഡേ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ,
1: താങ്ക് യു.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
2: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
1: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
2: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ഒരിക്കൽ കൂടി യുവ ചോയ്സിലേക്ക് സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? എന്തായാലും 12:30 ഒരു മണിക്ക് ഒന്നും കഴിച്ചില്ലെങ്കിലും 1:30 ആകുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങനെ വിശക്കാൻ തുടങ്ങും. അങ്ങനെ കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ, നല്ല വിഭവങ്ങളൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ, റെയിൻബോ കേട്ടോണ്ട് കഴിച്ചോളൂ. യുവ ചോയ്സ് കേട്ടോണ്ടാവാം ഇന്നത്തെ ഊണ്. ഇന്നത്തെ ഊണിന് ടേസ്റ്റ് കൂടട്ടെ. ഓക്കെ, അപ്പം ആരാണ് അടുത്ത കോൾ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യണേ നോക്കട്ടെ. ഹലോ ഹലോ ആ ആരാണ് ആരാണ് ആരാണിത്? ഏ, ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. പേരൊക്കെ പറയണ്ടേ? മോനെ ഒന്നുകൂടി പേര് പറഞ്ഞേ. ഷെർവിൻ. എന്റെ ഈശ്വര, ഞാൻ ഇതുവരെ കേൾക്കാത്ത പേര്, വെറൈറ്റി പേര്. ഷെർവിൻ ഡിഷോൺ അല്ലേ? ഡിഷോൺ. ഓക്കെ, ആ ഷെർവിൻ. മോനെ സ്ഥലം എവിടെയാ?
4: സ്ഥലം വെണ്ണല.
3: വെണ്ണല. ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കുന്നേ? തേർഡ് സ്റ്റാൻഡേർഡ്. ഓ, വെരി സ്മാർട്ട്, വെരി സ്മാർട്ട്. എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആണോ? ഓൾവേസ്?
4: അതെ,
3: ഓൾവേസ് എനർജറ്റിക് ആണ്. അടങ്ങിയിരിക്കില്ല, അങ്ങനെയാണോ? ആണോ? അല്ല, ഞാൻ ചോദിച്ചത് എപ്പോഴും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുന്ന ആളാണോ? എപ്പോഴും ഹാപ്പി ആണോ? ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇല്ല. അടിപൊളി, അതാണ് നമുക്ക് വേണ്ടത്. എന്താ, ഇന്ന് ക്ലാസ്സില്ലല്ലോ. ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ടോ? അപ്പോ ഇല്ല, ട്യൂഷനൊന്നും പോയില്ല. വീട്ടിലിരുന്ന് തന്നെയാണോ പഠിക്കുന്നേ? ആ, അപ്പൊ എന്റെ മോനെ പോലെ തന്നെയാ. എന്റെ മോൻ പക്ഷെ വീട്ടിലിരുന്ന് പഠിക്കില്ല എന്ന് മാത്രം. ട്യൂഷനും പോയില്ല, വീട്ടില് മോൻ വീട്ടിലിരുന്ന് പഠിക്കുമല്ലോ അല്ലേ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, ഹാപ്പി ബർത്ത്ഡേ. ഓ, ക്ലാസ് ഫസ്റ്റ് ആണോ? മിടുക്കൻ, അങ്ങനെ വേണ്ടത്, ഗുഡ് ബോയ്. അതെ, ഹാപ്പി ബർത്ത്ഡേ. ഇന്നാണോ ബർത്ത്ഡേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് എന്താണ് ഇന്ന് പരിപാടി? കേക്ക് കട്ട് ചെയ്തോ അതോ വൈകിട്ടാണോ?
4: രാത്രി.
3: അപ്പൊ ആരെങ്കിലൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? കസിൻസ് ഫ്രണ്ട്സ് ഒക്കെ വരുമോ?
4: അതെ.
3: ആ, ആരൊക്കെ വരും പറഞ്ഞേ, കേക്കട്ടെ.
4: കസിൻ ചേച്ചി.
3: ആ, ഇടുക്കിന്ന് ഇതിനു വേണ്ടി വരും അല്ലേ? ആ, പിന്നെ ചെറിയ കാര്യമാണോ, കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ, വരണ്ടേ? ആ, പിന്നെ എല്ലാ, ആ പിന്നെ ഇടുക്കിന്ന് ഇതിനു വേണ്ടി വരും. മഴയത്ത് മഴ താണ്ടി സഹിച്ച് ഇടുക്കിന്ന് ഇവിടെ വരെ വരും. ആ, പിന്നെ ആര് വരും? അടുത്തുള്ള ഇത്രയും പേര്. ആ, ആരോടെ ചോദിക്കുന്ന? അമ്മയോട്. ആ മോനെ, എന്താ, എന്ത്, ഏത് കേക്കാ വാങ്ങണേ? ആ, അത് ശരി. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചാണോ ആഘോഷം? മെൽഹ. ആ, മെൽഹ ചേച്ചിയും കേൾക്കുന്നുണ്ടല്ലോ. ചേച്ചിക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മെൽഹ കുട്ടിക്ക്. അപ്പോഴേ, ഏത് കേക്കാണ് മുറിക്കുന്നത്? ഏത് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടില്? ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇഷ്ടം. അപ്പൊ കേക്ക് എനിക്ക് കിട്ടുമോ? എനിക്ക് അയച്ചു തരുമോ കേക്ക്? തരും.
4: കേക്ക്
3: പിന്നെന്താ, ഞാൻ എപ്പോഴെങ്കിലും, എവിടെയാ സ്ഥലം പറഞ്ഞ? വെണ്ണല. വെണ്ണല വരുവാണെങ്കിൽ ഞാൻ വന്ന് കേക്ക് വാങ്ങിക്കാം. മോന്റെ ഈ സംസാരം, ഈ ചിരിയൊക്കെ പോലെ, എന്തിനാ വേറെ കേക്ക്? എന്തിനാ

0: കേക്ക് പോലുള്ള സംസാരം മതി. അതെ, പാട്ട് പാടുവോ? ഏ ആ, ഒരു രണ്ടു പേര് പാടിക്കേ കേക്കട്ടെ.
1: വയറ്റിലെ മഞ്ഞുള്ള രാത്രി എന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലെ രാതി പെരുമിരിയുള്ള കളവാണിക്ക കൂന്തൽ കണ്ടപ്പോ കണ്ടെന്ന് ഉടക്കി ചിരിക്കല പെണ്ണ പിന്നെ കല്യാണി നിന്റെ മാറത്തെ പുള്ളി എന്നെ കുടുക്കി നിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വളം കണ്ട് കാലിലെ കൊലിച്ചിട്ട് എന്നെ കുടുക്കി അരിയിലെ ഇറങ്ങന അരക്കെട്ട് കിടക്കമുള്ള എനിക്കൊന്ന് മോഹങ്ങൾ അടപ്പട്ടിൽ ഒഴുക്കും നോക്കല നീയൊരുത്തീം നോട്ടത്തെ മുൻ കൊണ്ട് ചങ്ങന്ന് പടയ്ക്കണം നോക്കല നീയൊരുത്തി.
0: എന്താണ് എന്താണ് എനിക്ക് കേൾക്കുന്നത്? പാട്ട് കഴിഞ്ഞില്ലായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്ന്. ഏ അടിപൊളി അടിപൊളിയായിട്ട് പാടി, കിടുക്കൻ ഒരു പാട്ടും. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാന്ന് തോന്നുന്നു അല്ലേ.
1: ഏ
0: നിങ്ങളുടെ ട്രെൻഡ് പാട്ടാണോ ഇത്?
1: അതെ.
0: ആ എന്റെ മോനും പാടും ഈ പാട്ടൊക്കെ പാടും കേട്ടോ. പകുതി പകുതി അക്ഷരങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ മോൻ എല്ലാ അക്ഷരവും നന്നായിട്ട് പാടി, നന്നായിട്ടുണ്ടായിരുന്നു. രസമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ എല്ലാവരുടെയും വക, ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയോ?
1: വാങ്ങി
0: വാങ്ങി. ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ റേഡിയോയിൽ കൂടെ?
1: പവിഴമല്ലി.
0: ഓ പവിഴമല്ലി. ആ എനിക്ക് മനസ്സിലായി, ഞാൻ ആ പാട്ട് കണ്ടുപിടിച്ചു കേട്ടോ. ഏത് പാട്ടാ ഉദ്ദേശിച്ചെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ പാട്ട് തന്നെ വെച്ചിരുന്നതായിരിക്കും. അപ്പൊ ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ. ഓക്കെ മോനെ, നാളെ സ്കൂളിൽ കൊണ്ടുപോയി സ്വീറ്റ്സ് ഒക്കെ കൊടുക്കോ. സ്കൂളിൽ നാളെ കൊണ്ടുപോയി സ്വീറ്റ്സ് ഒക്കെ കൊടുക്കോ ഫ്രണ്ട്സിന്? കൊടുക്കണം. ആ കൊടുത്തേ പറ്റൂ അല്ലേ. ഇപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും റേഡിയോയിലൂടെ. പിന്നെ എന്തായാലും ട്രീറ്റ് ചെയ്യാതെ പറ്റില്ല.
1: ഞാൻ പുതിയ സ്കൂളിലാണ് പഠിക്കണ.
0: ആ അതേതാണ്? പുതിയ സ്കൂളിലാണല്ലേ. എവിടെ സെന്റ് അഗസ്റ്റിൻ?
1: കല്ലൂർ.
0: കല്ലൂർ. ഓക്കെ ഓക്കെ. അപ്പൊ ഹലോ മോനെ, വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്റെ വക. ഓക്കെ
1: താങ്ക് യു.
0: ഓക്കെ അപ്പൊ പാട്ട് കേട്ടോ കേട്ടോ.
1: ഓക്കെ.

0: സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റും 24 സെക്കൻഡും ആയപ്പോൾ യുവ ചോയ്സിന്റെ സമയം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കോളറിനോ അല്ലെ ഒരു പാട്ടിനൊക്കെ ഉള്ള സമയം കൂടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കോളറുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: തങ്കമണി.
0: തങ്കമണി ചേച്ചി, സ്ഥലം എവിടെയാണ്?
1: കാരിക്കുടം.
0: എവിടെയാണ്?
1: ഓക്കെ,
0: തൃശൂർ ജില്ല അല്ലേ. ഓക്കെ, എന്തൊക്കെയാ വിശേഷം അവിടെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: നല്ല വിശേഷങ്ങള്, നല്ല മഴ. ഞാനും ചേട്ടനുള്ളൂ, 3 പെൺപിള്ളേരാണ്. അവരെ കെട്ടിച്ചു വിട്ടു.
0: ആ, അവരെയൊക്കെ കല്യാണം കഴിച്ചു വിട്ട് നിങ്ങൾ അവിടെ അടിച്ചു പൊളിക്കുവാണല്ലേ. ആ, എന്താ വിശേഷം? ശരി,
1: നല്ല വിശേഷം.
0: അപ്പൊ രണ്ടുപേരും കൂടെ എന്താ അവിടെ പണി? രണ്ടുപേരും കൂടി രാവിലെ തൊട്ട് എന്തൊക്കെ ചെയ്യും?
1: ഞങ്ങള് രാവിലെ കുറ്റിമുല്ലയില് മുല്ലമുട്ട് എടുക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ ഒരു വീട്ടുപണി, വെളുപ്പിനെ ഇരുന്നിട്ട് അടുക്കളയിൽ പണികളൊക്കെ കഴിച്ചിട്ട് പോവാ.
0: അത് ശരി.
1: ചേര് വരുമ്പോ ചെലപ്പോ 11, ഇപ്പൊ പൂവ് കുറവാണ്. കാരണം 8 മണിയാകുമ്പോ
0: അല്ല, മുല്ല ഇങ്ങനെ മാല കിട്ടുവോ?
1: അത് വേറെ ആൾക്കാര് എടുത്തേക്കണതാണ്. അപ്പൊ അവരുടെ കീഴിലാണ് ഞങ്ങളത് മുല്ലമുട്ട് എടുക്കാൻ. ഞങ്ങൾ 3-4 ആളുണ്ട്.
0: അതിന്റെ മാല കെട്ടിട്ട് കൊടുക്കും.
1: ആ, മാല കെട്ടി കൊടുക്കും. അവർക്ക് കടയുണ്ട്, കടയില്
0: വിൽക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ക്ഷമ വേണ്ട ജോലിയല്ലേ? ഓ, അപ്പൊ ഇത് എടുക്കാൻ എവിടെയാ പോകുന്നേ?
1: വീടിന്റെ അടുത്ത് തന്നെയാണ്.
0: അടുത്ത് തന്നെ. ഓ, അപ്പൊ പൊട്ടിച്ചെടുക്കണോ അതോ അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവോ? അതോ ഇങ്ങനെ നമ്മള്
1: പൊട്ടിച്ചെടുക്കണം.
0: അതാണ്
1: മഴയായാലും
0: അത് ശരി. അപ്പൊ വലിയ ഫാമാണോ? ഒരുപാട് ഇങ്ങനെ ചെടികളുള്ള സ്ഥലത്താണോ? ഒരേ ആ മതിയല്ലോ. അത് ശരി. ആ, നല്ല രസം. ഇങ്ങനെ കേട്ടിട്ട് ഭയങ്കര രസം തോന്നുന്നു. നല്ല നല്ല സ്മെല്ലല്ലേ? എന്റെ വീടിന്റെ മുന്നിൽ തന്നെ രണ്ട് സൈഡിലും നിറച്ച് മുല്ലപ്പൂക്കളുണ്ട്. ഇങ്ങനെ പടർന്നു കയറുന്ന മുല്ല, കുറ്റിമുല്ല അല്ല, പടർന്നു കയറുന്നെ. അപ്പൊ അതിങ്ങനെ
1: നമ്മുടെ വീടുകളിലേക്ക് ഇഷ്ടംപോലെ നമ്മുടെ വീടുകളിലുണ്ടാവും.
0: പക്ഷെ ഇത്തവണ ഒരുപാടുണ്ടായി. ഇത്തവണ ഇപ്പൊ മഴയത്തായിട്ട്, മഴയായിട്ട് പോലും ഇപ്പൊ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് പൂവുണ്ട്. വേനലിൽ നിറച്ച് പൂക്കളായിട്ട് ഇങ്ങനെ നമുക്ക് സ്കൂളിൽ കോളേജിലൊക്കെ പോണ കുട്ടികൾ വഴി കൂടി കുറച്ച് പൊട്ടിച്ചോട്ടെ എല്ലാരും ഇങ്ങനെ പറിച്ചെടുക്കുമായിരുന്നു. എന്റെ അമ്മ അതൊക്കെ മാല ഓർത്ത് ഞാൻ വെക്കൂന്ന് പറഞ്ഞിട്ട് വെച്ചു. ഞാൻ പക്ഷെ പൂവ് അങ്ങനെ തല വെക്കുന്ന ശീലമില്ല. പക്ഷെ പിന്നെ നമ്മള് കൊറേ അമ്പലത്തിലൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ഒത്തിരി പൂവുണ്ടായി തവണ.
1: അപ്പൊ അതെ അതെ അതെ.

0: അതെ
1: അതെ
0: അല്ലേ?
1: അതെ അതൊരു സന്തോഷം. അയ്യോ, അപ്പൊ ഇത് നല്ല രസമുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജോലിയും കൂടിയാണല്ലേ.
0: അതെ അതെ.
1: അത് ശരിയാണ്, എല്ലാ ജോലികളും നമുക്ക് അങ്ങനെ മനസ്സിന് അത്രയും സന്തോഷം തരുന്ന ജോലി ആയിരിക്കണം എന്നില്ല.
0: ഇല്ല, എല്ലാരും അങ്ങനെ കിട്ടില്ലല്ലോ.
1: അതെ അതെ അതെ. ഇത്തരം ചില ജോലികള് ജോലിയാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് മുല്ലപ്പൂക്കളുടെ നല്ല സുഗന്ധം അല്ലേ. അങ്ങനെ നോക്കുമ്പോ നല്ല രസാണ്. അപ്പോഴേ ഏത് പാട്ടാ വേണ്ടേ?
0: അത് അയ്യോ, വൈകി വന്ന വസന്തത്തിലെ ഒരു പൂ വിരിഞ്ഞു അത് കയ്യിൽ വന്നു പൂമന വന്നോടി അത്.
1: വൈകി വന്ന വസന്തത്തിലെ പാട്ട് ഞാൻ എത്ര നോക്കിയിട്ടും ഇവിടെ കാണുന്നില്ല. ഞാൻ ഏകനാണ് അല്ലേ. ഓ മൃദുലെ, ഞാൻ ഏകനാണ്. ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് സ്ലോ ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം അല്ലേ.
0: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: ആ അതിനോടാണ് ഇഷ്ടം. ഓ മൃദുലെ,
0: അല്ലെങ്കിൽ മറിഞ്ഞിരുന്നാലും അതുമായാലും മതി.
1: ഓ
0: മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ ആ പാട്ട്. അയ്യോ സാഹിത്യത്തിലെ
1: പാട് രണ്ടുപേരി പാട്. ഞാൻ ഓ മൃദുലെ തന്നെ വെച്ചുതരാം. ഓ മൃദുലേക്ക് ഞാൻ കണ്ടുപിടിച്ചു. എന്തായാലും രണ്ടുപേരി പാടി തുടങ്ങിയ സ്ഥിതിക്ക് പാടാലോ. ഇല്ല, അത് ശരി. അപ്പൊ നമുക്ക് എന്തായാലും ഓ മൃദുലെ കേൾക്കാം. അപ്പൊ അടിപൊളിയായിട്ടിരിക്കട്ടെ, സന്തോഷായിട്ടിരിക്കൂ. മക്കളോടൊക്കെ അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. തങ്കമണി ചേച്ചിയാണ് വിളിച്ചത്. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഈ അതിമനോഹര ഗാനത്തോടെ ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. യുവ ചോയ്സ് ഇനി നാളെ കൃത്യം 12 മണിക്ക്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ ആരും തന്നെ വിഷമിക്കരുത്, നാളെയും തുടർന്നുള്ള ദിവസങ്ങളും ട്രൈ ചെയ്യുക. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 47 സെക്കൻഡുമായി. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
2: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
2: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
1: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: आप सुन रहे हैं विविध भारती
1: उजाले उनकी यादों की। उजाले

0: Dos.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചലച്ചിത്ര താരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഐഎഎസ് ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. FM വാർത്തകളാണ് കേട്ടത്. News Rainbow.
2: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.
3: ഹായ്, ഹലോ, എല്ലാവർക്കും സ്വാഗതം ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഓൺ ദ ഗോ ഡ്രൈവിലേക്ക്. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ഇപ്പോൾ 4 മിനിറ്റ് ആയിരിക്കുകയാണ് കൃത്യം കേട്ടോ. ജോലിയും പഠനവും ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ റിലാക്സ് മോഡിലേക്ക് പോകുന്ന സമയമല്ലേ ഇത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഈ വൈകുന്നേരം കൂടുതൽ അടിപൊളിയാക്കാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
4: അടുത്ത 3 മണിക്കൂർ മികച്ച ഗാനങ്ങൾ, രസകരമായ ഗെയിമുകൾ, ചെറിയ വിശേഷങ്ങൾ, ഒരുപാട് നല്ല നിമിഷങ്ങൾ എല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ്.
3: പുറത്തെങ്ങനെയാണ്, മഴയുണ്ടോ, ട്രാഫിക്കിലാണോ, അതോ വീട്ടിൽ ചായയും കുടിച്ച് ഇരിക്കുകയാണോ? എവിടെ ആയാലും ദേ ഇന്ന് ഈ വൈകുന്നേരത്തെ ഒരു നല്ല കമ്പനി ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യ പാട്ടോടുകൂടി ദേ ഓൺ ദ ഗോ ഡ്രൈവ് ഇവിടെ തുടങ്ങുകയാണ്.
5: സർവദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലുദോഷ, തണ്ടുദോഷ, മുളന്തോഷ, കരക്ദോഷ, ബീഫ്ദോഷ, കെമദോഷ, കർമ്മദോഷ, ഹോമദോഷ, കൂട്ടദോഷ, തമ്മിൽമുട്ടി, കീമാദോഷ, മൈദദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർദോഷ, ഓലിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, ഗോതമ്പുദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പുപുള്ളി, ജീരദോഷ, ദോഷ,
6: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

0: എന്താ എന്താ വിഷ്ണു, ഈ ദോശപ്പാട്ടൊക്കെ ഇട്ടിട്ട് എന്താ പരിപാടി?
1: കുറച്ച് മഴയൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ പൊതുവേ ഒരു ചൂട് ദോശ കഴിക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഇത് വരട്ടെ, ഒരു പവർ വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പാട്ടിട്ടത്. അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന്,
0: അതെന്താ?
1: ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്.
0: ഓ അത് ശരി. അപ്പം
1: 2026 അതിന്റെ പ്രമേയം അല്ലെങ്കിൽ അതിന്റെ ഒരു തീം എന്താണെന്ന്
0: പറയട്ടെ. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവറിവെയർ. അതായത് ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം, ഇതാണ് ഈ വർഷത്തെ ഫുഡ് സേഫ്റ്റി ഡേയുടെ സന്ദേശം.
1: പൊതുവേ ഇത് ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക, ഒപ്പം ഈ മലിനമായ ഭക്ഷണത്തിലൂടെ പകരുന്ന ഈ രോഗങ്ങളെ കുറിച്ചൊക്കെ അവബോധം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും June 7 ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്, കൂടെ വിഷ്ണുവും
0: രാഖിയും.

0: News, Views, Entertainment.
1: This is
0: Wayne FM 107.5. Musically yours.

0: സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 20 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ കേട്ടത് ചിരിയുടെ ഒരു വലിയ വസന്തകാലം നമ്മൾക്ക് നൽകിയ മഹാനടനായ സലീം കുമാർ അഭിനയിച്ച ചിത്രത്തിലൊരു ഗാനമാണ്.
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു നഷ്ടം തന്നെയാണ് അല്ലേ വിഷ്ണു.
0: കേവലം ഒരു കോമഡി താരം എന്നതിനപ്പുറം അദ്ദേഹം ഒരുപാട് നല്ല വേഷങ്ങൾ, കിട്ടിയ വേഷങ്ങളൊക്കെ സൂപ്പറാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ച ഒരു നല്ലൊരു മലയാളത്തിൻ്റെ നടനാണ് അദ്ദേഹം. അദ്ദേഹം അഭിനയിച്ച മറ്റൊരു ചിത്രത്തിലെ ഗാനമാണ് ഇനി ഓൺ ദ ഗോ ഡ്രൈവിലേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി അടുത്തതായി ഓൺ ദ ഗോ ഡ്രൈവിലേക്ക് വരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവിൽ ഓൺ ദ ഗോ ഡ്രൈവാണ്, കൂടെ വിഷ്ണു.

0: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
1: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
0: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
0: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
1: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: യെസ്, വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 27 മിനിറ്റും 22 സെക്കൻഡുമായിരിക്കുകയാണ് കേട്ടോ. ഇനി ഓൺ ദ ഗോ ഡ്രൈവ് പോകുന്നത് ഒരു സെക്ഷനിലേക്കാണ് അല്ലേ? അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ് നമ്മൾ.
3: അതെന്താണ് വിഷ്ണു?
2: ഗെയിം സെക്ഷനിലേക്ക്. അപ്പം ഞങ്ങൾ തയ്യാറാക്കിയ ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഈ ഫോർമാറ്റ് എങ്ങനെയാന്ന്, അപ്പം ഞാനും രാഖിയും കൂടെ ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിക്കാം. ഓക്കെ രാഖി ചേച്ചി, റെഡിയാണോ ഇപ്പോ?
3: പിന്നെ
2: യെസ്. അപ്പൊ ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. നമ്മള് സിനിമേനെ പറ്റിട്ട് പറയും, എന്നിട്ട് നമ്മള് ആക്ടറിനെയും പറയും, ആക്ടർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് പറയാം എന്നുള്ളതാണ് നമ്മുടെ ഗെയിം.
3: ഓക്കെ,
2: അപ്പൊ ചോദ്യം ചോദിക്കാം കേട്ടോ. ആർ എസ് വിമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് നിന്റെ മൊയ്തീൻ. ഈ ചിത്രത്തില് പാർവതി അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം.
3: കാഞ്ചനമാല.
2: കാഞ്ചനമാല. അപ്പൊ ഗെയിം സിമ്പിൾ അല്ലേ?
3: പിന്നെ
2: അപ്പോ ഗെയിം ഗെയിം കളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ ദേ വിളിക്കൂ 0484 2428 101.
3: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 2428 101.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ലൂടെ.

0: സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 37 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവിൽ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ക്വിസ് ടൈമാണ്. ഇപ്പോൾ ഒരു കോളർ നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആകാശവാണി FM റെയിൻബോയിലേക്ക് സ്വാഗതം. ആരാണ്?
1: അജി, ഇടക്കൊച്ചി. അജി
0: അജി, എന്തുണ്ട് ചേട്ടാ ഇടക്കൊച്ചിയിൽ വിശേഷം?
1: നല്ല വിശേഷം.
0: ആ, മഴയുണ്ടോ അവിടെ?
1: മഴ ഇപ്പൊ ഇല്ല, രാവിലെ ഉണ്ടായിരുന്നു.
0: എന്ത് ചെയ്യുന്നു ചേട്ടൻ?
1: ഞാൻ മേസൺ ആണ്.
0: കേട്ടില്ല.
1: മേസൺ ആണ്. മേസൺ.
0: ഓക്കേ ഓക്കേ. ആ ചേട്ടൻ, ഞങ്ങളുടെ ഗെയിം കേട്ടിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താന്ന് പറയാം, നമ്മളെ സിനിമ പറയും കേട്ടോ. സിനിമയിലെ ആക്ടറിനെയും പറയും. ആ ആക്ടർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ ചേട്ടൻ റെഡിയാണോ? അപ്പൊ ഇപ്പൊ ചോദ്യം വരും. രാഗി റെഡി ആയിട്ടിരിക്കാണ്
2: കേട്ടോ. റെഡിയല്ലേ? ഓക്കെ. വി ആർ ഗോപാലകൃഷ്ണൻ എഴുതിയിട്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് വന്ദനം. എല്ലാവർക്കും അറിയാലോ. വന്ദനം കണ്ടിട്ടുണ്ടോ ചേട്ടൻ? കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഓക്കെ. അപ്പൊ അതില് നമ്മുടെ മോഹൻലാലിന്റെ പേര് SI ഉണ്ണികൃഷ്ണൻ എന്നാണ്.
0: ഇതിനൊപ്പം ഒരു ഡിയർ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, മുകേഷ്. അറിയോ മുകേഷ്? ആ ചിത്രത്തിലെ മുകേഷിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണെന്ന്?
2: അതാണ് ചോദ്യം.
0: അല്ല, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യൂ. അല്ല, സാരില്ല സാരില്ല, കുഴപ്പമില്ല
2: സാരില്ല ചേട്ടാ, ട്രൈ ചെയ്തല്ലോ.
0: ചേട്ടൻ ഏത് പാട്ടാണ് വേണ്ടത്? റോക്ക് ആൻഡ് റോൾ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു പാട്ടിടും, അതിനുശേഷം ചേട്ടൻ പാട്ടിടാം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ.
2: സന്തോഷം.
0: ഓക്കെ
2: ഓക്കെ ചേട്ടാ,
0: ശരി. അപ്പൊ ഇതേ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, വന്ദനം എന്ന മൂവിയിൽ മുകേഷ് അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണെന്നാണ് കേട്ടോ. അറിയാൻ വിളിക്കൂ 0484242810 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: എടാ നീ കൈയഴുകുന്നില്ലേ?
1: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ആകാശവാണി FM റെയിൻബോ 107.5.
4: എസ്, വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. നമ്മൾ ഇവിടെ സിനിമ പറയും, ദെൻ ആക്ടറിന്റെ പേര് പറയും, ആ ആക്ടർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് ചോദിക്കുന്ന ക്വിസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ കഴിഞ്ഞ കോളറോട് ചോദിച്ച ചോദ്യമായിരുന്നു,
5: വന്ദനം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കൂട്ടുകാരനായിട്ട് വരുന്ന മുകേഷിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? അതായിരുന്നു നമ്മൾ
4: ചോദിച്ചിട്ടുണ്ട്. ഹലോ
6: ഹലോ
4: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
4: റെയിൻബോ എഫ്എമ്മിലേക്ക് സ്വാഗതം. ആരാണ്? പത്മിനി. എന്തുണ്ട് ചേച്ചി വിശേഷം? നല്ല മഴയാണോ? എന്താണ് ഇപ്പോ ചായ കുടിച്ചു? പിന്നെ ചേച്ചി കുടിച്ചോ? അപ്പൊ ചെറിയ മഴയേ ഉള്ളൂ.
5: ചേച്ചി എന്ത് ചെയ്യോ?
6: ഞാൻ
5: ജോലി
6: മെഡിസിന്റെ ഓഫീസിലാണ്.
4: ഓഫീസിലാണ്? അപ്പൊ ജോലി കഴിഞ്ഞപ്പോ എത്തിയതേ ഉള്ളോ? ജോലി കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളോ? ഓ, ഞായറാഴ്ച മതി. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി അപ്പൊ ഗെയിം കേട്ടിരുന്നു നമ്മുടെ? ആ ചോദ്യത്തിന് ഉത്തരം അറിയോ ചേച്ചിക്ക്? ബന്ധനത്തില്, മുകേഷിന്റെ കഥാപാത്രത്തിന്റെ പേര് പീറ്റർ. യെസ്,
5: കറക്റ്റ്. പറയാൻ പറ്റുമോ
4: മുഴുവൻ പേര് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്? രാഗി. പീറ്റർ കറക്റ്റ് ഉത്തരാണ്.
5: കുറച്ചും കൂടി

0: ഒരു വാലും കൂടി ഉണ്ട്.
1: ആ സാറില്ല സാറില്ല, എസ് ഐ പീറ്റർ കളിക്കൽ എന്നാണ് പേര്. അപ്പൊ ചേച്ചി, നമ്മൾ ചോദിച്ചിട്ട് കുറച്ചു നേരമായിരുന്നു, അപ്പൊ ചേച്ചിക്ക് വേറൊരു ചോദ്യം ചോദിക്കട്ടെ? ഞങ്ങള്
0: ചേച്ചി റെഡി ആണ് കേട്ടോ.
1: ചേച്ചി റെഡി ആയിട്ട് നിൽക്കാതെ. അപ്പൊ ചോദ്യം ഇതാണ്, 2007 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് കഥ പറയുമ്പോൾ. ശ്രീനിവാസൻ, മമ്മൂട്ടി, മീന, മുകേഷ്, അങ്ങനെ ഒരു ഒരു താരനിര അണിനിരന്ന ഒരു ചിത്രമാണ് കഥ പറയുമ്പോൾ.
0: നല്ല ഹിറ്റ് പടമായിരുന്നില്ലേ ചേച്ചി, കണ്ടിരുന്നോ?
1: അപ്പോ നമ്മുടെ ചോദ്യം, ഈ ചിത്രത്തിൽ സലീം കുമാർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? സലീമേട്ടൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര്. വേഗം വേഗം വേഗം.
0: ആ ദാസ്.
1: ദാസ്
0: ബാക്കി വരട്ടെ.
1: ഏകദേശം ശരിയാണ്. പോരട്ടെ പോരട്ടെ. കവി ദാസൻ വടക്കേ മുറി. യെസ്, റൈറ്റ് ആൻസർ. എന്നാലും ചേച്ചി, ഇതേ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നു ചേച്ചി. ചേച്ചിക്ക് ഈ സമയത്ത് ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ, ആ ഓക്കെ, മീരാ ജാസ്മിൻ്റെ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി. അപ്പൊ വിളിച്ചതിന് നന്ദി. എന്തായാലും നന്നായിട്ട് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ ചേച്ചി,
1: അപ്പൊ ഒരു പാട്ടിന് ശേഷം ചേച്ചിയുടെ ആവശ്യപ്പെട്ട പാട്ട് വരും കേട്ടോ. ഓക്കെ ശരി ശരി. അപ്പൊ ചേച്ചി നല്ല ആക്റ്റീവ് ആയിട്ടാണ്
0: നിക്കുന്നത്.
1: അതെ, നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യവും ഇവിടെ റെഡിയാണ്. 0484-242-8101 എന്ന നമ്പറിൽ വിളിച്ച് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഈ ക്വിസിൽ പങ്കെടുക്കാം.

സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: സമയം ഇപ്പോൾ 6:07 ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓൺ ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5. നമ്മൾ ഇവിടെ ഒരു ക്വിസ് ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ ആക്ടറിന്റെ പേര് പറയും, അദ്ദേഹം അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോളർ നമ്മളോടൊപ്പം ഉണ്ട്.
2: ഹലോ, ഹലോ, ഇതാരാണ് വിളിക്കുന്നത്? നിത്യ. നിത്യ എവിടുന്നാണ്? തൃശൂർ മാപ്രാണത്ത് നിന്ന് നിത്യയാണ് അല്ലേ? നിത്യ, നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുവാണോ? കേൾക്കുന്നുണ്ട്.
1: എന്ത് ചെയ്യുന്നു നിത്യ ഇപ്പോ?
2: എന്തായിട്ടാ വർക്ക് ചെയ്യണ?
1: ബില്ലിംഗ്. പിന്നെ സൺഡേ ആയിട്ട് ഓഫ് ആണോ?
2: റെയിൻബോ FM സ്ഥിരം ശ്രോതാവാണോ?
3: അതെ
2: അല്ലേ,
1: കേൾക്കാറുണ്ട്.
2: ഓക്കെ, അപ്പൊ നമ്മള് ചോദ്യം ചോദിക്കട്ടെ.
1: ഗെയിം കേട്ടിരുന്നോ? ഗെയിം
2: കഥാപാത്രത്തിന്റെ പേര് പറയണം. നമ്മൾ ആക്ടർ എല്ലാം പറഞ്ഞുതരും, കഥാപാത്രത്തിന്റെ പേര് മാത്രം പറഞ്ഞാ മതി.
1: അപ്പൊ
2: ദാ ചോദ്യം വരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുന്നുള്ള സിനിമ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണത് അല്ലേ.
3: അപ്പൊ
2: അതില് നായകനായ ജയറാമിന്റെ പേര് രാമാനുജൻ എന്നാണ്. റാം,
1: റാം.
2: അതെ. അപ്പൊ അതിലെ നായികയായിട്ട് അഭിനയിച്ചത് ആരാന്നറിയില്ലേ? സൗന്ദര്യ അല്ലേ.
3: അതെ.
2: സൗന്ദര്യ ചെയ്ത ആ ക്യാരക്ടറിന്റെ പേരെന്താണ്? അതാണ് ഇന്നത്തെ ചോദ്യം.
1: പറഞ്ഞു ഉത്തരം.
2: ജ്യോതി. കറക്റ്റ് ആൻസർ ആണ്. ജ്യോതി മേനോൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്.
1: ഓക്കെ, എന്തായാലും കൺഗ്രാജുലേഷൻസ് ട്ടാ.
3: താങ്ക്
2: യു. ഓക്കെ,
1: അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
2: ഓക്കെ, കളിയാട്ടത്തിലെ പാട്ടല്ലേ. ഓക്കെ, അത് വെച്ച് തരാം.
1: അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പോട്ടോ, അതിനുശേഷം ആ പാട്ട് വരും. ഓക്കെ, എന്നാലും വിളിച്ചതിന് നന്ദി.
2: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും കേട്ടോണ്ടിരിക്കുക കേട്ടോ.
3: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.

സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 19:44 ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ക്വിസ് ടൈം ആണ്. സിനിമ അഭിനേതാവിന്റെ പേര് നമ്മൾ പറയും, ആ ആക്ടർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് പറയുക എന്നതാണ് നമ്മുടെ ക്വിസ്. അപ്പോൾ വേഗം തന്നെ വിളിക്കൂ, 0484242810104842 81 എന്ന നമ്പറിലേക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇപ്പോൾ ക്വിസ് ടൈമാണ്. സിനിമ ആക്ടർ ആക്ടറെ നമ്മൾ പറയും, ആക്ടറുടെ പേര് പറയും, ആക്ടർ അഭിനയിച്ച ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് പറയുക എന്നതാണ് നമ്മളുടെ ഗെയിം. ഇപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്,
1: 2023 റിലീസ് ചെയ്ത സിനിമയാണ് പാച്ചുവും അത്ഭുത വിളക്കും. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണത്. അതിൽ നായകന്റെ പേര് പാച്ചു എന്നാണ് വിളിക്കുന്നത്. നായകനെ ഫഹദ് ഫാസിലാണ്
0: നായകനായി
1: വിളിക്കുന്നത്. ശരി, അതിൽ യഥാർത്ഥ പേര് പ്രശാന്ത് എന്നാണ്. അപ്പൊ നമ്മുടെ ചോദ്യം അതല്ല, അതിലെ നായികയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. അഞ്ജന ജയപ്രകാശാണ് നായികയായിട്ട് വന്നത്. അതിലെ നായികയുടെ പേരെന്താണ്, അതാണ് ചോദ്യം. വേഗം ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242810
0: എന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ അറിയാമെങ്കിൽ ഉത്തരം ഞങ്ങളിലേക്ക് പറയൂ.

0: യെസ്, എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ടത്. നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവിൽ ഇപ്പോൾ ഗെയിം ടൈമാണ്. ദ ഗെയിമിൽ പങ്കെടുക്കാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു.
1: ഹലോ,
2: ഹലോ,
1: ആരാണിത്?
2: അമൃത.
1: അമൃത, അമൃത എവിടുന്നാണ്?
2: ഞാൻ ഇരിഞ്ഞാലക്കുട.
1: ഇരിഞ്ഞാലക്കുട. അവിടെ മഴയുണ്ടോ?
2: ഓ, മഴയുണ്ട്.
1: നല്ല മഴയാണോ?
2: ആ,
1: അത് ശരി.
0: എന്ത് ചെയ്യുന്നു അമൃത? എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഹലോ,
1: ഹലോ,
0: ഇൻഫോ പാർക്കില്. കൊച്ചിയാ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നാട്ടിലാണോ ഉള്ളത് അതോ എറണാകുളത്തോ? നാട്ടിലാണോ? ഓക്കെ ഓക്കെ
1: ഓക്കെ.
0: അപ്പൊ നമ്മള് നമ്മുടെ ചോദ്യം ചോദിക്കട്ടെ?
2: ഓക്കെ.
1: ആ, നമ്മള് ചോദിച്ച ചോദ്യം കേട്ടിരുന്നോ? എന്തായിരുന്നു ചോദ്യം?
0: പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തില്.
1: പാച്ചുവും ഗോപാലനും അല്ല, പാച്ചുവും അത്ഭുത വിളക്കും.
0: ഫഹദ് ഫാസിൽ ചിത്രമായിരുന്നു.
1: സിനിമ കണ്ടിരുന്നോ?
0: കണ്ടിരുന്നു.
1: അപ്പൊ അതില് നായികയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ആ,
0: കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഈ സന്തോഷ സമയത്ത് ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മളൊരു പാട്ട് വെച്ച
0: നല്ലൊരു പാട്ട് തരാണ്. ഓക്കെ,
1: വിളിച്ചതിന് സന്തോഷം.
2: ഓക്കെ
1: ഓക്കെ,
0: താങ്ക് യു.
1: ബൈ.

0: എസ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്വിസ് സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് FSSAI കൊച്ചിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറും ഡയറക്ടറായിട്ടുള്ള ധന്യ കെ എൻ ആണ്. നമ്മൾ മാമിനോട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം.
0: ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം മാം, വെൽക്കം ടു ദി ഷോ.
2: നമസ്കാരം, താങ്ക് യു സോ മച്ച്.
1: മാം, ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് FSSAI ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്നൊരു ഇനീഷ്യേറ്റീവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ?
2: തീർച്ചയായിട്ടും. FSSAI ഫുൾ ഫോം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോ FSSAI എല്ലാ സ്റ്റേറ്റിലുള്ള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റായിട്ട് സഹകരിച്ചിട്ട് നമ്മുടെ രാജ്യത്തുടനീളം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് FSSAI നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്, അറിയുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു മെനസ് അതൊരു അതിനൊരു കൺട്രോള് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് FSSAI ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യ, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നമ്മൾ ടൈമിന് കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക, എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ ത്രൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്, FSSAI ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ നമ്മളിപ്പോ നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കലി. സോൾട്ട്, ഷുഗർ ആൻഡ് ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലൂടെ FSSAI ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻടേക്ക് ഓഫ്, അതായത് നമ്മൾ മാക്സിമം ഇൻടേക്ക് ഓഫ് സോൾട്ട്, ഷുഗർ ആൻഡ് ഓയിൽ കുറയ്ക്കുക. നമ്മൾ ഒട്ടും ഒഴിവാക്കാനല്ല പറയുന്നത്, പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ചായ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കുമ്പോഴോ നമ്മൾ രണ്ട് സ്പൂൺ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹാഫ് ആക്കിയിട്ട് കുറയ്ക്കുക. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഷുഗർ
0: തോത് കുറയ്ക്കുക എന്നുള്ളത്,
2: അതെ, തോത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, വ്യായാമം ചെയ്യുക. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ പലരും ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കുന്ന അതൊക്കെ ഒരു നമുക്ക്
1: കാണാവുന്നതാണ്. അതെ അതെ
2: അതെ, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മേബി ഒരു
0: ബ്രേക്ക്ഫാസ്റ്റ്,
2: അതെ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഈ ഡിന്നർ ആസ് ഫാർ എസ് ഏർലി കഴിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പലതരത്തിലുള്ള ഈ ജീവിതശൈലി രോഗങ്ങളെ അപ്പാടെ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും പറ്റും.
0: അതെ. ഓക്കെ മാം, അപ്പൊ നമ്മളോടൊപ്പം തുടരുക, നമ്മളൊരു പാർട്ട്നർഷിപ്പ് തിരിച്ചു വരാം.
2: ആയിക്കോട്ടെ, താങ്ക് യു.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ഇന്ന് സ്പെഷ്യൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് FSSA കൊച്ചിൻ ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ കെൻ ആണ്. ഇപ്പോൾ നമ്മളോടൊപ്പം തുടരുകയാണ്.
2: ഹലോ, ഹലോ, വെൽക്കം ബാക്ക് മാം. അപ്പോ ഫുഡ് സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് ഈ FSSAI എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊന്ന് ചുരുക്കി പറഞ്ഞുതരാൻ പറ്റുമോ?
3: അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ FSSAI മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഉടനീളമുള്ള എല്ലാ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോ അതിന് ഈ ഭക്ഷണത്തിനോട് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ, അതായത് സാമ്പിൾ എടുക്കുക ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14 ജില്ലകളാണുള്ളത്. അതുപോലെ 140 ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അപ്പൊ എല്ലാ 140 ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ട്. അപ്പൊ അവരുടെ ആ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ്, ആ ഒരു നിയോജക മണ്ഡലമാണ്. ഓക്കെ, അപ്പൊ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അതാത് ജില്ലയിലുള്ള അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ 14 ജില്ലയിലുള്ള അസിസ്റ്റന്റ് കമ്മീഷണേഴ്സ് തിരുവനന്തപുരത്തിരിക്കുന്ന ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോ ഇപ്പൊ നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോ ഇതാണ് സ്റ്റേറ്റിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ റെഗുലറായിട്ട് സാമ്പിൾ എടുക്കും, ടെസ്റ്റ് ചെയ്യും, ലാബുകളിലേക്ക് അയച്ചിട്ട് അപ്പൊ ആ രീതിയിൽ ഗുണനിലവാരം ഉറപ്പാക്കും. അതുപോലെ സെൻട്രൽ FSSAI റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുന്നത് ഞങ്ങളുടെ സെൻട്രൽ FSSAI ആണ്. ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. അപ്പോ ആ റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഞങ്ങളും കുറച്ച് റെഗുലേറ്ററി പാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റും. അപ്പൊ അതൊരു ടീം വർക്കാണ് ബേസിക്കലി. അപ്പോ അതില് സെൻട്രൽ FSSAI ഉണ്ട്, സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസ് ഉണ്ട്, ലാബുകളുണ്ട്. എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആക്ച്വലി.
1: അതെ മാം, അപ്പോൾ നമ്മളോടൊപ്പം തുടരുക. ഒരു പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരാം.

0: ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്.
1: FSSA യുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ധന്യ കെ എൻ ആണ് നമ്മുടെ കൂടെയുള്ളത്.
0: ഹലോ മാം, വെൽക്കം ബാക്ക്.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് പല സാധനങ്ങളും വാങ്ങിക്കാറുണ്ടല്ലോ കഴിക്കാനായിട്ട്. അതിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പാക്കറ്റിൽ ഉള്ള ഒരു സാധനം വാങ്ങണം, ഒരു ചിപ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
2: തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എല്ലാ വർഷവും June 7th നമ്മൾ ആഘോഷിക്കുന്നത്. അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും

0: സംയുക്തമായിട്ടാണ് ഇതിന്റെ ഒരു ഇത് വേൾഡ് ഓവർ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ ഇത്തവണത്തെ ഈ ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ തീം, എല്ലാ വർഷവും അവരൊരു തീം പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻ സേഫ് ഫുഡ് എവറിവെയർ. അതായത് എല്ലാവർക്കും ലോകത്തുടനീളം, അതായത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഈ സെക്ടറിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും സേഫ് ആയിട്ടുള്ള ഫുഡ് എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു
1: സുരക്ഷിതമായ ഭക്ഷണം
0: എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കൺസ്യൂമർക്കും ഇതിൽ വളരെയധികം റോൾ ഉണ്ട് ആക്ച്വലി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രാഖി ചോദിച്ച പോലെ, അതായത് നമ്മളൊരു കൺസ്യൂമറായിട്ട് നമ്മളൊരു ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലേബൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു മാനുഫാക്ചർ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ഒരാൾക്ക് കൺസ്യൂമർക്ക് കൊടുക്കാൻ ഉണ്ടോ അതൊക്കെ ലേബലിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്, ഇൻഗ്രീഡിയന്റ് ഡീറ്റെയിൽസ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്. ഇപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റോറേജ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ FSSA ലൈസൻസ് നമ്പർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്കറിയാം, ഇപ്പോ നമ്മളൊരു കാറ് റോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏത് നമ്മൾ ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതൊരു ഭക്ഷ്യ വ്യവസായം ചെയ്യുകയാണെങ്കിലും FSS ആക്ടിന്റെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിന്റെ അണ്ടറിൽ ഒരു ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ അവർക്ക് ആ ഒരു എന്റിറ്റിക്ക് കിട്ടുന്ന ലൈസൻസ് നമ്പർ തീർച്ചയായിട്ടും ലേബലിൽ ഡിപിക്ട് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ അലർജൻ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് പല ആൾക്കാരും വി ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ പ്രോൺ ടു അലർജീസ്, ഡിഫറെന്റ് അലർജീസ്. ഇപ്പൊ നമ്മൾ ലേബലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പണ്ട് ഈ അലർജൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, മേ ബി ഒരു 10 കൊല്ലം മുന്നേ വരെ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അലർജൻ, അതായത് നട്ട്സിന് അലർജി ആൾക്കാർക്ക്, മിൽക്കിന് അലർജി. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള എന്തെങ്കിലും അലർജി, അതുപോലെ ക്രസ്ട്രേഷൻസ്, അങ്ങനത്തെ പല അലർജിക് ഇതുണ്ട്. അങ്ങനെ എന്തെങ്കിലും അലർജൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ലേബലിൽ ഡിപിക്ട് ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളും ലേബലിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മൾ വാങ്ങുമ്പോൾ ആ ലേബല് വളരെയധികം സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പോ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ, ഒരു ഉപഭോക്താവ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ലേബല് പ്രോപ്പർ ആയിട്ടുള്ളത് നമ്മൾ വാങ്ങാണ്ടിരിക്കുക, അപ്പൊ എന്ത് പറ്റും? അപ്പൊ ആ ഒരു ഭക്ഷ്യ സംരംഭം ചെയ്യുന്ന ആള് അവരുടെ ലേബൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ രീതിയിൽ കൺസ്യൂമർക്കും വളരെയധികം ഈ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള അതിന്റെ റോൾ ഉണ്ട്. അതുപോലെ എക്സ്പയറി ഡേറ്റ്, ഇപ്പൊ പലർക്കും അറിയാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്ട്സ് കടകൾ വിൽക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ജസ്റ്റ് എടുക്കാണ്ട് എക്സ്പയറി ഡേറ്റ് എന്താണ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് എങ്ങനെയാണ്, അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും, അതുപോലെ എന്തൊക്കെ അഡിക്റ്റീവ്സ് അതിൽ ചേർത്തിട്ടുണ്ട്, ഇപ്പൊ ഈ നിയമപ്രകാരം എന്തൊക്കെ അഡിക്റ്റീവ്സ് നമ്മൾ ചേർക്കുന്നത് അതൊക്കെ ലേബലില് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കൂട്ട് ഈ ലേബല് വളരെ സ്റ്റഡി ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ആൾക്കാർ പലരും ന്യൂട്രീഷൻ കൂടുതൽ കോൺഷ്യസ് ആയി വരികയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന പ്രൊഡക്ട്സ് എന്താണ് നമ്മൾ കഴിക്കുന്നത്, അതിൽ എത്രത്തോളം എനർജി ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതെ, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും അതിൽ ക്ലിയർ ആയിട്ട് കൊടുക്കും ഒരു മാനുഫാക്ചറർ. അപ്പൊ ലേബല് നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഉപഭോക്താവ്, അതായത് കൺസ്യൂമറിന്റെ പാർട്ടിലും അതിലൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കം.
2: അപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കംപ്ലൈന്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് എല്ലാ ഭക്ഷ്യ വ്യവസായികളും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നാണ് ഞങ്ങളുടെ ടേമിൽ പറയുക. എല്ലാ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിനും ഒരു ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള പോർട്ടലാണ്, അതായത് ഇപ്പൊ നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, കമ്പ്യൂട്ടർ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് ഓൺലൈൻ ആയിട്ട് കിട്ടാവുന്ന ഒരു ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിന്റെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ അതിന്റെ പോർട്ടലിന്റെ നെയിമാണ് foscos.fssa.gov.in. ഇങ്ങനെ പറയാം, foscos.fssa.gov.in. അപ്പൊ അതിൽ കയറിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ആ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ, ഇപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ പോവുകയാണെന്നെങ്കിൽ കൂടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ സ്റ്റെപ്പ് വൈസ് വീഡിയോസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഇത് കിട്ടും,
2: നമുക്ക് ഈ പ്രോഡക്റ്റിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും അല്ലേ?
0: അതെ. അപ്പൊ ജനറലി പറയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് എല്ലാ ഒരു റീജിയനിലും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ടാവും എന്നുള്ളത്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് കടയിൽ പോയി വാങ്ങുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം എന്താണെന്ന് കരുതുക. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബില്ല് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും കണ്ടാമിനേഷൻ അങ്ങനത്തെ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ

0: ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാം.
1: ഓക്കെ,
0: അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ ഒരു ഫുഡ് സേഫ്റ്റി കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പൊ അതില് കംപ്ലൈന്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് പ്രൂഫ് വേണം. അപ്പൊ ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഫോൾസ് കംപ്ലൈന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബില്ലും ഫോട്ടോഗ്രാഫും വേണം എന്നുള്ള നിർബന്ധമായിട്ട് പറയുന്നത്.
1: അപ്പൊ
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ തൃക്കാക്കര ഏരിയ നിന്നാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റിനാണ് പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ അപ്ലോഡ് ഈ ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തൃക്കാക്കരയുള്ള എഫ് എസ് ഒ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കംപ്ലൈന്റ് പോകും. ഹി ഓർ ഷീ വിൽ ടേക്ക് ആക്ഷൻ. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭക്ഷണം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണെങ്കിൽ ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ആണെങ്കിൽ ലേബൽ നല്ലോണം സ്റ്റഡി ചെയ്തത് വളരെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട്
2: ശ്രമിക്കാം.
1: തിരിച്ചു വരാം, പാട്ടിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ മാം.

0: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറി നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
0: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: ബന്ധപ്പെട്ട് എഫ് എസ് എസ് ഐ കൊച്ചിൻ ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ കെയൻ ആണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാം, വെൽക്കം ബാക്ക്. മാം, ഞാൻ അടുത്തൊരു ചോദ്യം, കുട്ടികളും മുതിർന്നവരും ഈ ഭക്ഷ്യസുരക്ഷാ കാര്യങ്ങളിൽ എടുക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഒരു കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഒരു ജങ്ക് ഫുഡിലേക്ക് പോകുന്ന ഒരു ഒരു ഒരു ഇത് നമുക്ക് കാണാവുന്നതാണ് അല്ലെ. അപ്പോൾ ആ കുട്ടികൾക്ക് നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ ഈ ജങ്ക് ഫുഡിന്റെ നമുക്ക് ജങ്ക് എന്ന് പറഞ്ഞപ്പോൾ പിസ്സ ബർഗർ അതൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഡെയിലി ആ രീതിയിലാവുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അതിന്റെ ദൂഷ്യവശങ്ങള് നമ്മൾ ആസ് എ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ ടേസ്റ്റി ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാന്നുള്ള രീതിയിൽ പാരന്റ്സും ഒരു അവയർനെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് അവർക്ക് ക്ലിയർ ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യമാണ് ഫുഡ് വേസ്റ്റേജ്. അതായത് ഇപ്പോ പലപ്പോഴും നമുക്ക് അറിയാം പാരന്റ്സ് പലപ്പോഴും മിക്ക പാരന്റ്സും കുട്ടികൾക്ക് ഒരു വിഷമം അറിയിക്കാണ്ട് വളർത്തുന്ന ഒരു ഒരു കാലഘട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ രീതിയിൽ ഭക്ഷണം ഇപ്പോ എപ്പോ അതായത് അപ്പൊ ആ ഒരു ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റേജ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതായത് നമുക്ക് ലോകത്തിലെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെടുന്ന ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവര് ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതുപോലെ വേണ്ടത് എടുക്കുക, അത് എടുക്കുന്നത് മുഴുവൻ കഴിക്കുക. ആ ഒരു ശീലം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ വളർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അവയർനെസ് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഒരു കുട്ടികൾ അവർ മുതിർന്ന ആൾക്കാരാവുമ്പോഴും ആ ഒരു തോട്ട് എപ്പോഴും അവരുടെ മൈൻഡിലുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങള് എഫ് എസ് എസ് എയും സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ പല രീതിയിൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ ഐ സി ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞങ്ങൾ സ്കൂൾസില് കോളേജസില് എൻ ജി ഒസിന് അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയിട്ട് ഈ ഫുഡ് സേഫ്റ്റി അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോ ഈവൻ മുതിർന്നവരാണെങ്കിലും പലർക്കും ഈ ഇതിന്റെ ഒരു കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് ഞങ്ങളത് മനസ്സിലാക്കി ഇന്ററാക്ഷനിലൂടെ. ഇപ്പൊ പലരും ലേബലിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞില്ലേ, ലേബല് ശ്രദ്ധിക്കുന്നില്ല ആ രീതിയിൽ. അപ്പൊ അവര് അതുപോലെ തന്നെ മുതിർന്നവരുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം, അതായത് പ്രോപ്പറായിട്ട് ഒരു 3 meals കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, എക്സസൈസ് കഴിക്കുക, അതുപോലെ മില്ലറ്റ്സ്. നിങ്ങൾക്കറിയാം 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ലോകാരോഗ്യ സംഘടന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മില്ലറ്റ്സ്, അപ്പൊ മില്ലറ്റ്സ് ഇന്ത്യയിൽ തന്നെ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി കേരളത്തിൽ അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തപ്പോ അത് മില്ലറ്റ്സ് നമ്മുടെ പലരുടെയും എല്ലാവരുടെയും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പലരുടെയും ഒരു ഭക്ഷണ രീതിയുടെ ഒരു ഭാഗമായി. അപ്പൊ നമ്മൾ മില്ലറ്റ്സ് ആർ നമ്മുടെ സൂപ്പർ ഫുഡ്. അതിൽ വളരെയധികം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നേരെങ്കിലും നമ്മൾ മില്ലറ്റ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, നമ്മൾ അവയർ ആവുക, നമ്മൾ എന്താണോ കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവയർ ആവുക. അപ്പൊ ആസ് അതുപോലെ എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ട്രൈ ടു റെഡ്യൂസ് സോൾട്ട്, ഷുഗർ ആൻഡ് ഓയിൽ മുതിർന്നവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ
0: ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പല
2: രീതിയിലുള്ളതും
0: നന്ദി.
1: ഈ ഒരു അതെ തീർച്ചയായിട്ടും അത് ഈ എഫ് എസ് എസ് ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ വളരെയധികം സന്തോഷം.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങളാണ് കിട്ടിയത് ഇതിലൂടെ.
1: തീർച്ചയായിട്ടും എഫ് എസ് എസ് എയുടെ ഒരു പ്രതിനിധിക്ക് എല്ലാവർക്കും ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ ആശംസകൾ ഞാൻ നേരുന്നു.
0: അപ്പൊ
1: ഇതിന്റെ കൂടെ തന്നെ നമ്മള് അതായത് നട്ഷെൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അത് സേഫ് ആയിട്ട്, ഇപ്പൊ ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമ്മുടെ ഒരു എൻഡ് യൂസറുടെ പ്ലേറ്റിൽ എത്തുന്നവരെ സേഫ് ആവണമെന്നാണ്. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും ഒരു സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് കംപ്ലയൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഭക്ഷ്യസുരക്ഷ എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇറ്റ് ഇസ് എ ടീം വർക്ക്. ആക്ച്വലി കുറച്ച് ഓഫീസേഴ്സിനെ കൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല, സത്യം പറഞ്ഞു. അപ്പൊ ഇന്ത്യ പോലൊരു മഹാരാജ്യം നോക്കിക്കഴിഞ്ഞാൽ, കേരളം നമ്മുടെ ഭക്ഷണ രീതികൾ വളരെ വൈവിധ്യമാർന്നതാണ്.
0: അപ്പൊ
1: നമ്മൾ കേരളം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 14 ജില്ലയിലും പല പല റീജിയനിലും പല പല ക്വിസീൻസ് ആണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഇതൊരു

0: വർക്കാണ് ഈ ഭക്ഷ്യസുരക്ഷ എൻഷുർ ചെയ്യാന്നുള്ളത്. ഇപ്പൊ എഫ് എസ് എസ് എ ഐ, സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, കൺസ്യൂമേഴ്സ്, റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ്സ്, അങ്ങനെ എല്ലാവരും, എൻ ജി ഒസ്, എല്ലാവരും എല്ലാരും കൂടിയുള്ള ഒരു ടീം വർക്കാണ് ഇതിന്റെ. ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എപ്പോഴും വരുന്നത്. പ്രധാന ദിനത്തില് ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഇതും ഒരു തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമാണ്. അതിന് ആകാശവാണി എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും അത് കുറവാകും. അപ്പോ എഫ് എസ് എസ് ഐയുടെ ഒരു പ്രതിനിധി എന്നുള്ളതൊക്കെ അതിന്റെ ആകാശവാണി ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതില് ഞങ്ങൾക്കും ഒരു വളരെ വളരെ
1: സന്തോഷം. ഒരുപാട് സന്തോഷം.
0: അതെ, ഓൾ ഓഫ് യു ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് ഫിറ്റ്.
2: Thank you, ma'am.
0: Once again, thank you, Akashavani, for please continue this type of activities, awareness program.
1: Thank you, ma'am.
2: Thank you, ma'am.
1: അപ്പൊ എഫ് എസ് എസ് എ കൊച്ചിൻ ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ കെയ്നാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

യെസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇന്നൊരു പ്രത്യേക വിശേഷം കൂടി അറിയിക്കുകയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മളെ ഒന്ന് കേൾക്കാൻ, നമ്മുടെ മനസ്സ് തുറന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെന്ന് ഉണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ കൊതിക്കാറില്ലേ? അങ്ങനെയുള്ള നിങ്ങളുടെ വിഷമങ്ങൾ, പ്രണയങ്ങൾ, നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഇന്നു മുതൽ പുതിയ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അരികെ ഇന്ന് മുതൽ രാത്രി 10 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇനി ഒരു ചെറിയ ഇടവേളയാണ്, വാർത്തകൾക്കുള്ള സമയമാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 44 സെക്കൻഡും. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള

0: അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ .vhscportal.kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ഐ ഡി കഹത്തേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഓർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഓർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഓർ സുവിധാജനക് ഓർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ എൽ പി ജി വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ എൽ പി ജി വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും യു എൻ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം.

0: സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21 അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: വാർത്തകൾക്ക് ശേഷം വീണ്ടും വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: കൂടെ ഞാൻ വിഷ്ണു
2: രാഖിയും.

0: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: June 7, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 47:11 ആയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഒരുപാട് നല്ല വിവരങ്ങളും ഒപ്പം ഒരു നല്ല ഗെയിമും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇന്നത്തെ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് FSSA കൊച്ചിൻ ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ കെ എൻ
4: സംസാരിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു.
3: അത് എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും അത് നല്ലൊരു
4: അറിവായിട്ട്
3: വരട്ടെ
4: എടുത്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ ആവേശത്തോടെ പങ്കെടുത്ത് ഉത്തരം പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു.
3: അവർക്ക് എല്ലാവർക്കും
4: ഒരു ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം ഏതാണ്ട് തീരാറായി. എല്ലാവർക്കും, ശ്രോതാക്കൾക്കെല്ലാം നല്ലൊരു രാത്രി ആശംസിക്കുന്നു.
3: ഓക്കെ, ഇതുകൂടാതെ ഇന്ന് നിങ്ങൾക്കിനി രാത്രി 10 മണിക്ക് അരികെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പരിപാടി കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്നും ഞങ്ങൾ വിട പറയുന്നു. വിഷ്ണുദാസും
4: രാഖിയും.

ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണയ്യനെയാക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കട വാടിയ സിന്ധയ്ക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ ആയർദം മായ

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു.
2: പുലുവൽ കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും നായകന്റെ സിനിമയല്ല എന്നാണ് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത്. അത് സലീം കുമാറിന്റെ ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടത് അത്ര മാത്രമാണ്.
3: ഇന്ന് പ്രോഗ്രാം നടക്കില്ലല്ലേ?
1: ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
4: നിങ്ങൾക്ക് പാടാൻ അറിയോ?
1: അറിയോന്നു. സംഗീതം പഠിക്കണം എന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിനിമത്തിന്റെ മലരാ ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിൻ നന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ ബൈ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമറിയോ?
5: ഞാൻ ഒരു രാത്രി ഇരുന്നു പാട്ട് ടി വിയിൽ അങ്ങനെ എന്തേയൊന്നും മിണ്ടിയില്ല, അനുരാഗം മൂളും ഗന്ധർവ്വം എന്ന ആ പാട്ട് നല്ല രസമല്ലോ പാട്ട്. അപ്പൊ ഞാൻ ആ പാട്ട് അത് ഇത് കഴിഞ്ഞിട്ട് എടുക്കാൻ വെച്ചെങ്കിൽ ഞാൻ നോക്കിയപ്പോ ഞാൻ ഒഴിച്ച് വേറെ എല്ലാവരും മരിച്ചു കളയും. മുരളിച്ചേട്ടൻ, ഒടുവിലുണ്ണിയേട്ടൻ, ഗീത സലാമുക്ക, എരിഞ്ഞോളി മൂസുക്ക, പിന്നെ ഞാനാണ് ആ പാട്ടിലുള്ളത്. ഒറ്റയ്ക്ക് രാത്രി അർത്ഥ രാത്രി ഒറ്റയ്ക്ക് ഇരുത്താണത്.

0: വിഷമം അല്ല, പേടിയായി. കാരണം അടുത്തത് ഞാനാണ്.
1: ജീവിതം ഇത്രയുള്ളത്, നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി, ജീവിതം ഒരു ഐ സി യു തീരുന്ന ആ മൂന്ന് ശബ്ദത്തിരുന്ന ആ ഞാൻ എന്താ.
2: മലയാള സിനിമാ പ്രേക്ഷകരെ പുഞ്ചിരിയോടെ പിടിച്ചിരുത്തിയ ചിരിയുടെ മണവാളൻ, മറയില്ലാത്ത ജീവിതത്തെ ചിരികളാൽ നിറച്ച ആ പച്ച മനുഷ്യൻ പ്രേക്ഷക മനസ്സിൽ വിങ്ങൽ നിറച്ചുകൊണ്ട് ഇട പറഞ്ഞിരിക്കുകയാണ്. പൊട്ടിച്ചിരിയോടെ സിനിമ കാണാൻ മലയാളികളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട കലാകാരന് ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഹൃദയം നിറഞ്ഞ പ്രണാമം.
3: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
4: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
5: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
4: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
5: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
4: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
5: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
4: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: रविवार की शाम हिंदी गानों के नाम आकाशवाणी के प्रिय श्रोताओं, एक मुट्ठी हिंदी गाने लेकर हम हाजिर हैं आपके साथ इस कार्यक्रम में जिसका नाम है गीत बहार. आकाशवाणी कोची एफएम रेनबो 107.5 से आपके साथ मैं जुड़ रही हूँ लिमा सनी. दोस्तों, कहते हैं कि जब प्यार होता है तब खामोशियां भी गुनगुनाने लगती है, वीरान सी जिंदगी रंग बिरंगी होने लगती है. वैसे तो इंद्रधनुष में 7 रंग होते हैं और रेनबो के कलर्स तो हमें पता ही है, लेकिन जिंदगी में कई तरह के रंग होते हैं और ये सारे रंग तब खिल उठते हैं जब प्यार के बदले प्यार करने वाला कोई हो. जी, प्यार के बदले प्यार मिले, इससे बढ़िया और कुछ नहीं. बाकी तो सब बेकार है. कमिंग अप द फर्स्ट टू ट्रैक्स.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചു. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെ കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 wicketന് 113 റൺ എന്ന നിലയിൽ 8 wicketന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു.

ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. മ്യൂസിക്കലി യോഴ്സ്.

0: റെയിൻ ഇസ് നേച്ചേഴ്സ് വേ ഓഫ് ആഡിങ് എ ലിറ്റിൽ സോൾട്ട് ടു ലൈഫ്. കേട്ടിട്ടില്ലേ? ഓർമ്മകളും അനുഭവങ്ങളും മഴയായി പെയ്യുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് അല്ലേ?
1: മഴയും കണ്ട ചായ കുടിച്ച് പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്ത മറക്കാനാവാത്ത അനുഭവം, അല്ലെങ്കിൽ മഴയത്ത് പോയൊരു ഫേവറേറ്റ് ഡ്രൈവ്.
0: ഉറക്കം വരാതെ

0: മഴ ആസ്വദിച്ചു കിടന്നത്, മഴ പെയ്യുമ്പോൾ മിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ലൈഫിന്റെ ഭാഗമായി മാറിയ അത്തരം ഭംഗിയുള്ള ഓർമ്മകളും അനുഭവങ്ങളും ചിന്തകളും ഉണ്ടെങ്കിൽ കൊച്ചി എഫ് എം റെയിൻബോയോട് ഷെയർ ചെയ്യാം.
1: അതിനായി വിളിക്കൂ 0484 242 8101 0484 248 101. പറയൂ, എന്താണ് നിങ്ങളുടെ മനസ്സ് നിറയെ സംസാരിക്കാം. അരികെ ഞങ്ങളുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അരികെ നിങ്ങളുടെ അരികെ ഞങ്ങൾ, വിഷ്ണു,
0: രാഖി.

0: യെസ്, വെൽക്കം ബാക്ക്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 13:32 ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.7. അരികയിലെ ആദ്യത്തെ കോളർ ആരാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹലോ
1: ഹലോ
2: ഹലോ നമസ്കാരം, ഇതാരാണ്?
0: ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. സരിത, എവിടെന്നാണ് വിളിക്കുന്നത്?
1: അപ്പൊ
0: സരിത, എന്ത് ഓർമ്മ അല്ലെങ്കിൽ എന്ത് വിശേഷം പങ്കുവെക്കാനാണ് ഇപ്പൊ?
1: മഴയെ കുറിച്ച് നല്ലൊരു മഞ്ചരിപടിയെ പാർട്ടി കേട്ടിപ്പോ. മഴയുടെ ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും.
0: ഞങ്ങളുടെ പരിപാടിയിലെ ആദ്യത്തെ കോളറാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ആരിക്ക്. അപ്പൊ ആ ഒരു ഭാഗ്യം സരിതയ്ക്കാണ്.
2: അതെ,
0: സരിത പറഞ്ഞോളൂ.
1: ഞങ്ങള് ഞങ്ങളുടെ എനിക്കൊരുവിധം മധ്യ വയസ്സൊക്കെ ആയി. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ കൊടയും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു. അപ്പൊ ഞങ്ങള് നല്ല മഴയത്തൊക്കെ പിന്നെ ഒരു കാട്ടില് ചേമ്പല് ഒരു കാട്ടുചേമ്പുണ്ട്, പച്ച അതില് ചുവന്ന പുള്ളിയുള്ള ഒരു കാട്ടുചേമ്പല്, അത് പറിച്ചിങ്ങനെ വെറുതെ ചൂടിപ്പോവുകയായിരുന്നു. അത് കവികൾ എല്ലാപ്പോഴും വർണ്ണിക്കുന്നതാണ് ഈ ഒരു കൽപ്പന. ആ കൽപ്പന ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ മനോഹരമായ ഒരു ഓർമ്മയാണ്. ഇന്നും ഞാൻ സൈക്കിളൊക്കെ ചവിട്ടാറുണ്ട്. അപ്പൊ ഇപ്പോഴും സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പോ ചെറിയ മഴയൊക്കെ ഞാൻ നനഞ്ഞാണ് ചവിട്ടാറ്. കൊടയൊന്നും എടുക്കൂല.
0: മഴയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സരിത.
1: മഴയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രകൃതി നമ്മളിങ്ങോട്ട് ഏറ്റവും വാങ്ങുവാണ്. നമ്മള് കുറച്ചൊക്കെ ഇപ്പോഴും മഴ നനയുമ്പോ പിറ്റേസും തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടാകുന്നതിൽ പോലും
0: എങ്കിലും മഴയത്ത് പോകും.
1: ഞാൻ കുട ചൂടാതെയാണ് പോവാറുള്ളത്. പ്രത്യേകിച്ച് സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പോ മഴ നനഞ്ഞ ചവിട്ട നല്ല രസമാണ്. അപ്പൊ എന്നോട് ചിലര് ചെയ്യുന്നത് പറ്റണ്ടോ തലേക്കുന്നത്?
2: ചേച്ചി അത്രയും റൊമാൻറ്റിക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ.
1: എനിക്ക് നേച്ചർ വളരെ ഇഷ്ടമാണ്, പ്രകൃതി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനം കൂടി ആയിരുന്നല്ലോ.
0: അതെ, ജൂൺ.
1: അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും മഴ കാൽപ്പനിക ഭാവം കൂടുതൽ വരുന്നൊരു അനുഭവമാണ്. ഇപ്പൊ മഴയ്ക്ക് അതിന്റെ ഭാഗത്ത് ഒരു ഭാഗത്തുണ്ട്.
0: അതെ,
1: പേടിപ്പെടുത്തുന്നതാണ് എങ്കിൽ പോലും കവികൾ അല്ലെങ്കിൽ കവിതയുടെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ് മഴ.
2: ആ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ?
1: ഇപ്പൊ ഞങ്ങളൊരു എന്താ പറയാ 8th batch എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അറിയി കൂടാറുണ്ട്.
2: ഓഹോ,
1: അങ്ങനെ കല്യാണം
2: വെറുതാമസം കാണാറുണ്ട് അല്ലേ.
1: അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ കൂടാറുണ്ട്. പിന്നെ ഞങ്ങള് കഴിഞ്ഞ ഒരിടയ്ക്ക് ഒരു ബോട്ട് റേസിനൊക്കെ പോയായിരുന്നു. അങ്ങനെ കൂടാറുണ്ട്.
2: ഇപ്പോഴും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ട്.
1: കുറച്ചൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പുതിയ നമ്മളിപ്പോ കാലത്തിനനുസരിച്ച് ഒരുപാട് ചെറിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിലും

0: ഇതിലേയും നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്.
1: അതെ, അതൊന്നും നമ്മൾ വിട്ട് കളയാൻ പാടില്ലല്ലോ അല്ലേ.
0: നല്ല നല്ല ഓർമ്മകൾ കൂടുതൽ തിരിച്ചു തന്നു അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ, പഴയ ഓർമ്മകൾ കൂടുതൽ നമ്മളിലേക്ക്. ഞങ്ങള് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്, എഴുത്തും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു.
2: മലയുടെ
0: മഴ അനുഭവങ്ങളും എല്ലാ അനുഭവങ്ങളും, പ്രത്യേകിച്ച് കാട്ട് കേന്ദ്ര മഴ, അതൊരു നല്ലൊരു കോമ്പിനേഷനും കൂടിയാണല്ലോ.
1: ചേച്ചിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണോ?
0: ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട പാട്ട് കിട്ടുമോ? അങ്ങനെയുണ്ടോ
1: ചേച്ചി, പറയൂ ഏത് പാട്ടാണ്?
0: എനിക്ക് ഇളയരാജന പാട്ടുകൾ, ഈ മഴ എന്ന് പറഞ്ഞപ്പോ ഇളയരാജന കുളിരാടുന്ന മാനത്ത് എന്നൊരു പാട്ടുണ്ട്, അതിന്റെ പേര് പെട്ടെന്ന്
1: മറന്നുപോയി.
0: അത് പെട്ടെങ്കിൽ
1: ഓളങ്ങൾ,
0: അത്
1: തന്നെ.
0: എന്തായാലും വിഷ്ണു, പിന്നെ അടുത്തുള്ള ആരാണ്?
1: രാഖി.
0: അശ്വതി ആരുണ്ടോ?
2: ഇല്ല, രാഖി.
1: രാഖിയാണ്. ഒരു നല്ലൊരു ശുഭരാത്രി, സ്വീറ്റ് ഡ്രീംസ് ആശംസിക്കുന്നു.
2: ആദ്യത്തെ കോളറാണ് ഈ പരിപാടിയുടെ, അപ്പൊ ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ.
1: അപ്പൊ നമുക്ക് നല്ലൊരു കോളർ,
2: ഞങ്ങൾ എന്നും ഓർക്കും സരിത ചേച്ചിനെ. അപ്പൊ പാട്ടിലേക്ക് പോവാം.
0: അപ്പൊ
2: ഒരു പാട്ട് വരും, അതിനുശേഷം ചേച്ചിയുടെ പാട്ട് പ്ലേ ചെയ്യും കേട്ടോ.
0: Thank you.
2: Okay, sir.

0: അരികയിലെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ, ഇരിഞ്ഞാലക്കുട പുല്ലൂർ ഉരവം മഹീന്ദ്രൻ.
0: ആരാണ്?
1: ഇരിഞ്ഞാലക്കുട പുല്ലൂർ ഉരവം മഹീന്ദ്രൻ.
0: മഹീന്ദ്രൻ,
2: മഹീന്ദ്രൻ സ്വാഗതം ചെയ്യുന്നു അരികയിലേക്ക്.
0: ചേട്ടനെ മഴയായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഓർമ്മയോ അനുഭവമോ എന്താണ് പറയാനുള്ളത് നമ്മളോട്?
1: മഴ സ്കൂളിൽ പഠിക്കുമ്പോ മഴ തന്നെ പോയിട്ടുണ്ട്. കൊട കൊണ്ടുപോകാൻ മറന്നിട്ടേ പച്ചൻ ചീത്ത പറയും. എനിക്കൊരു കൊട കൊണ്ടായിക്കോട്ടെ, നീരി വീഴ്ചല്ലേ, പനിയൊക്കെ വരില്ലേ, അങ്ങനെ പനി നീരി വീഴ്ചയൊക്കെ വന്നിട്ടേ.
2: കൂട്ടുകാരൊട്ട് കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ഓർമ്മകൾ എന്താണ് ആ സമയത്ത്?
1: കൂട്ടുകാര് ആയിട്ട്
0: മഴയത്ത് ഒറ്റയ്ക്കാണോ മഴ മഴ കൊണ്ട് പോകുന്നത്?
1: ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ, സ്കൂളിൽ കൊട എടുക്കാൻ മറന്നിട്ടേ. അപ്പൊ നീരുവീഴ്ചയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ
0: ആശുപത്രിയിൽ
1: പോയിട്ടുണ്ട്.
0: അത് ശരി. പിന്നെ വേറെന്തൊക്കെയാണ് മഴയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേറെ ഓർമ്മകളുണ്ടോ, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ? ചേട്ടന് പാട്ട് ഏതാ വേണ്ടത്?
1: പാട്ട് എനിക്ക് പുലരികൾ സന്ധികൾ പുളകിത രാവുകൾ.
0: ഓക്കെ ചേട്ടാ,
2: ഒരുപാട് സന്തോഷം വിളിച്ചത് കേട്ടോ.
0: പാട്ട് നമ്മള് പ്ലേ ചെയ്യാം.
1: സിനിമ അറിയോ?
0: ആ, അത് നോക്കിയിട്ട് നമ്മള്
2: പ്ലേ ചെയ്യാം.
1: ശരി ശരി,
2: ഒരു പാട്ടിന് ശേഷം ചെണ്ട പാട്ട് വരും കേട്ടോ.
1: ആ
2: ഓക്കെ ചേട്ടാ, ശരി.

0: സമയമിപ്പോൾ 10 മണി കഴിഞ്ഞ് 39 മിനിറ്റും 27 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: അരികെ.
0: ഇപ്പോൾ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം. അരൂർ ചേട്ടൻ, അപ്പൊ എന്ത് നല്ലൊരു ഓർമ്മ പങ്കുവെക്കാനാണ് നമ്മൾ
2: അതായത് ഓർമ്മ എന്ന് പറയുന്നത് എന്റെ പിതാവ് മരണപ്പെട്ടതാണ്. അതായത് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ ഇപ്പോ ഞാനും ഉമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പെൺകുട്ടീനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാല് എനിക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ പിതാവിന്റെ റൂമിലാണ് കിടക്കുന്നത്. ഞാൻ വേറൊരു റൂമിലാണ് കിടന്നുണ്ടിരുന്നത്. പക്ഷെ ഈ റൂമിലോട്ട് നോക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പൊ ഞാന് ഇങ്ങനെ പിതാവിന്റെ റൂമിലോട്ട് കിടക്കാം എന്ന് വെച്ച് വാപ്പ മരിച്ചു കഴിഞ്ഞ് ഈ റൂമിലാണ് കിടക്കുന്നത്. പിന്നെ വാപ്പ ഉപയോഗിച്ച കട്ടില്, വാപ്പ ഉപയോഗിച്ച ബെഡ്, വാപ്പ ഉപയോഗിച്ച തലയാണ്, അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്.
1: ഓ ഓ, അത്രയും അടുപ്പമായിരുന്നോ ബാപ്പയോട്?
2: പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോ തെറ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, നേരായ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു
0: ഒരു വഴികാട്ടിയായിരുന്നു.
2: വഴികാട്ടിയാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ വിളിച്ച ആൾക്കാർക്ക് മഴയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും നല്ല മഴ എന്ന് പറയുന്നത് നമ്മുടെ
0: മാതാപിതാക്കളാണ്.
2: ഏറ്റവും നല്ല മഴ. ഇപ്പൊ നമുക്ക് നമ്മളൊരു മരത്തിന്റെ നടുവിലിങ്ങനെ നിൽക്കുക, ഒരുപാട് കാര്യങ്ങൾ അതിൽ ചിന്തിക്കാനുണ്ട്. മരത്തിന്റെ നടുവിൽ നിൽക്കുക, അപ്പൊ മരം പെട്ടെന്ന് മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അതിനെ വെട്ടി മാറ്റുകയോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വെയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മള് അവിടെന്ന് മാറി നമ്മള് തണല് തേടി ഇങ്ങനെ പോവാം. തണല് തേടി പോകുമ്പോഴത്തേക്കും അതുപോലെയുള്ള ഒരു തണലാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന്.
1: തീർച്ചയായിട്ടും
2: ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. നമുക്ക് പലതും നേടിത്തരും. നമ്മളിപ്പം ഇപ്പോ റെയിൻബോ എഫ് എം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമില് നമ്മള് രണ്ടുപേരും, ഞാൻ അങ്ങനെ പറയുള്ളൂ, നമ്മളെന്നേ
0: പറയുള്ളൂ,
2: രണ്ടുപേരും വന്ന് നിൽക്കുന്നത് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കില്ല.

0: തീർച്ചയായിട്ടും.
1: നമ്മൾ എന്ത് എന്ത് പണം കൊടുത്ത് എന്ത് നേടാൻ പറ്റിയാലും അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും വലിയ കാര്യം നമ്മുടെ മാതാപിതാക്കൾ
0: തന്നെയാണ്.
1: ഇപ്പോ ഇപ്പൊ എനിക്ക് ഈ പ്രോഗ്രാമിൽ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന മൂന്നാമത്തെ കോളർ ഞാൻ അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഈ വൃദ്ധാസദനങ്ങളും മറ്റു കാര്യങ്ങളും, വൃദ്ധാസദനം പോലെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, നമ്മൾ മനുഷ്യരൊന്ന് മനസ്സ് വെച്ചാൽ അതിൽ തുടച്ചു നിൽക്കാൻ പറ്റിയ
2: സംവിധാനമാണ്.
1: ഈ മെസ്സേജ് എല്ലാവരിലെയും എല്ലാവരിലോട്ടും എത്തണമെന്ന് എനിക്ക് അധികം ആഗ്രഹമുണ്ട്. കാരണം ഞാനിത് പറയുന്നത് വളരെ വേദനയോടുകൂടിയാണ്. കാരണം എന്ന് വെച്ചാല് ഒന്നര വർഷം ആയെങ്കിലും നമുക്കത് മറക്കാൻ കഴിയില്ല. ഇനിയും നിലവിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ നെഞ്ചോട് ചേർത്ത് നോക്കുക. വെയിലേക്കാതെ അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന
2: ആൾക്കാരാണെങ്കിലും
1: അല്ലെങ്കിൽ ഈ ലോകത്ത് ഈ പ്രോഗ്രാം കേൾക്കുന്ന ലോകത്തുള്ള എല്ലാ മലയാളികളായാലും മലയാളികളല്ലാത്തവരായാലും ഈ എന്റെ ഈ വാക്കുകള് നിങ്ങള് ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രായമെന്നുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളും ചിന്തിക്കുന്നതാണ്, നമുക്കൊരു കൂട്ടമാണ്,
0: അതെല്ലാവർക്കും ഉള്ളതാണ് അല്ലേ.
1: എല്ലാവർക്കും ഉള്ളതാണ്, ഒരു അനുഭവമാണ് അത്. ഒരു ദൈവം നമുക്ക് പല സ്വഭാവങ്ങളും തന്നിട്ടുണ്ടാവാം, പക്ഷെ ഏറ്റവും കൂടുതൽ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്.
0: അവർക്ക് പകരം വെക്കാൻ ആളില്ലല്ലോ അല്ലേ.
1: ആളുണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മള് എന്തൊക്കെ തന്നെ നേടിയാലും അവരുടെ അനുഗ്രഹം കൊണ്ട് നേടുന്ന വാഹനം എടുത്താലും നമ്മുടെ ജീവിതം തന്നെ നീണ്ടു പോകുന്ന അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം.
2: ചേട്ടൻ വിളിച്ചിട്ട് നല്ലൊരു മെസ്സേജ് ആണ് ഇപ്പൊ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചേട്ടന് ഏതെങ്കിലും പാട്ട് വേണോ?
1: എനിക്ക് ശ്യാമസുന്ദര കൃഷ്ണനെ പ്രേമ സംഗീതമാണെന്ന് കുടുംബത്തിന്റെ ഒരു
2: ഓക്കെ. ഒരുപാട് സന്തോഷം വിളിച്ചത് കേട്ടോ.
1: താങ്ക് യു.

0: അരികയില് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ആരാണിത്? ആരാ വിളിക്കണ?
2: വിജയ സുരേന്ദ്രൻ.
0: ചേച്ചി എവിടെ നിന്നാണ്? എന്താണ് ചേച്ചിയുടെ ഓർമ്മകൾ, എന്താണ് നമ്മളുമായിട്ട് പങ്കുവെക്കാനുള്ളത്?
1: ഓർമ്മകള്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മഴയുള്ള ദിവസമാണ്. വീട്ടിലപ്പോ ഞങ്ങൾ 6 മക്കളാ. അപ്പൊ സ്കൂളിൽ പോവുക, അങ്ങനെ അലക്കി വെച്ചു. മഴ കാരണം ഊരി ഒന്നും കൊണ്ടുപോകില്ല, കുളമുണ്ട് ഞങ്ങൾക്ക്. കുളത്തില് അലക്കി വെച്ചിട്ട് പോകുന്നു. അമ്മയോട് പറഞ്ഞത് അലക്കി വെച്ചിട്ടുണ്ട്, അമ്മ ഊരിട്ടോളണോട്ടോന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ അമ്മ പോയി ഊരിയൊക്കെ ഇട്ട് മഴ നനഞ്ഞുകൊണ്ട് അമ്മ ഇത് ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു പനി വന്ന്, പണ്ടത്തെ ഒരു മുണ്ടി വീടുണ്ടല്ലോ, ആ മുണ്ടി അത് വന്നു. അമ്മ പറഞ്ഞു അന്ന് അത് അലക്കി വെച്ചിട്ട് അത് ഊരി ഇല്ലാണ്ട് പോയാരുന്നു പറഞ്ഞ എന്നെ ഒരു വഴക്ക് പറയുന്ന പോലെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. ഞാനിനി സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ കൊടുത്തമ്മ. അങ്ങനെ പഠിക്കാൻ പോയില്ല, 2-3 മാസം പോയില്ല. അപ്പൊ അച്ഛൻ ഫിലോണിലായിരുന്നു. അച്ഛൻ 2-3 മാസം കഴിഞ്ഞപ്പോ അച്ഛൻ വന്നു. വന്നപ്പോ എന്റെ സ്കൂളിൽ പോകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ വഴക്ക് പറഞ്ഞു മഴ കൊണ്ടിട്ട് പനി വന്നപ്പോ പിന്നെ അച്ഛൻ പോയി സ്കൂളിൽ നിന്ന് പറഞ്ഞുണ്ട്. എന്നെ അവിടെ ചേർത്തി ഇവരെ വീണ്ടും കണക്ട് ചെയ്ത് സ്കൂളിൽ പോയി തുടങ്ങി.
2: വീണ്ടും പഠനത്തിലേക്ക് മടങ്ങി,
1: സ്കൂളിൽ പോയിരുന്നില്ല. അങ്ങനെ അങ്ങനെ പോവുകയും ചെയ്ത് ഞാൻ അവസരം തോൽക്കുകയും ചെയ്തു.
0: തോറ്റോ?
1: തോറ്റ്. അവസരം തോച്ച് 2-3 മാസം പോയില്ലല്ലോ.
0: ഓ,
1: അങ്ങനെ ആയൊരു ഇത്, ആയൊരു സങ്കടമുണ്ട്. ഒരു സങ്കടം, എനിക്കൊരു സങ്കടവും പിന്നെ അമ്മേനെ ഇതാക്കിയ ആയൊരു വിഷമവും, രണ്ടു സങ്കടവും കൂടെ
0: ഉണ്ടായി. അമ്മയോട് ദേഷ്യപ്പെട്ടതിനല്ലേ?
1: അതാണ് എനിക്ക് പറയാനുള്ളത്.
2: പരാജയത്തെ പറ്റിയിട്ടൊന്നും ചേച്ചി വിഷമിക്കണ്ട, കാരണം പരാജയമാണല്ലോ വിജയത്തിന്റെ ഒരു തുടക്കം.
1: പിന്നെ എഴുതി പാസ്ആവുകയൊക്കെ ചെയ്തു.
2: അതാണ്.
0: എന്നിട്ട് അമ്മയായിട്ടുള്ള പിണക്കൊക്കെ മാറിയില്ലേ?
1: പിന്നെ പിണക്കൊക്കെ മാറി. അപ്പൊ അല്ല, ഞാനപ്പൊ മഴയുടെ ഇത് വന്നുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇത്, ഇപ്പൊ മഴ വന്നപ്പോ വേഗം ഓടിക്കേറി വേഗം സ്കൂളിലും പോണം, കൊറേ ദൂരം നടന്നു പോണായിരുന്നു ഞങ്ങക്കന്ന്. എനിക്കിപ്പൊ 71 വയസ്സാണ്. അപ്പൊ മതി.
0: ഓക്കേ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഞാൻ പറഞ്ഞത് ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്ത് എത്തുവാൻ.
0: സ്കൂളിന്റെ ഓർമ്മകൾ അല്ലേ?
2: ജാനകിയമ്മ പാടിയ ഒരു സൂപ്പർ പാട്ടാണ്. നമുക്ക് പാട്ടിലേക്ക്,
0: ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്, കേട്ടോളൂ
2: കേട്ടോ. ഒരുപാട് സന്തോഷം.
0: ശുഭരാത്രി. ഓക്കെ ചേച്ചി.
1: ഓക്കെ.

0: നിങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും കേൾക്കാൻ അരികയിലൂടെ വീണ്ടും ഞങ്ങളെത്തും നാളെ ഇതേ സമയം. എല്ലാവർക്കും
1: ഞങ്ങളുടെ
0: ശുഭരാത്രി.

സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ഇനി കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.